ഒരു വയോധികൻ മൊബൈൽ ഫോൺ നന്നാക്കുന്ന കടയിലെത്തി യുവാവിനോട് പറഞ്ഞു, എൻ്റെ ഫോണിന് എന്തോ തകരാറുണ്ട്, ഒന്ന് നോക്കുമോ? പ്രഥമ പരിശോധനയ്ക്ക് ശേഷം അയാൾ പറഞ്ഞു, ഇതിന് പ്രശ്നമൊന്നും കാണുന്നില്ല. വയോധികൻ പിൻവാങ്ങാതെ പറഞ്ഞു, അല്ല, ഈ ഫോണിന് 2 വർഷമായി കാര്യമായ പ്രശ്നമുണ്ട്. യുവാവ് വീട്ടിൽ ഫോൺ പരിശോധിച്ച ശേഷം പറഞ്ഞു, ഇതിനൊരു കുഴപ്പമില്ല, ഫോണിന് എന്ത് തകരാറുണ്ടെന്നാണ് അങ്ങേക്ക് തോന്നിയിട്ടുള്ളത്? വയോധികൻ പറഞ്ഞു, എൻ്റെ മകൻ്റെ വിളി ഇതിലേക്ക് വരുന്നില്ല. തെറ്റുകൾ 2 വിധമുണ്ട്, അറിയാതെ സംഭവിക്കുന്നതും അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതും. ഒരാളെ വേദനിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മുറിവ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂൺ 23, കൊല്ലവർഷം 1201, മിഥുനം 9, ചൊവ്വാഴ്ച. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം. ലോകമെമ്പാടും ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായി ആചരിക്കുന്നത്. 1894 ജൂൺ 23 പിയർ ഡി കൂബർട്ടിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി രൂപീകരിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ഈ ദിനം ആചരിക്കുന്നത്. പ്രായം, ലിംഗഭേദം, കായികക്ഷമത എന്നിവ പരിഗണിക്കാതെ സ്പോർട്സിലും മറ്റ് കായിക വിനോദങ്ങളിലും പങ്കുചേരാനും ആരോഗ്യകരമായ ഒരു ജീവിതശൈലി തെരഞ്ഞെടുക്കാനും ഈ ദിനം ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കും.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ FM 90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90.
3: മോർണിംഗ് മോജോ.

மார்னிங் போஜோ. ஹே ஹலோ, வெரி குட் குட் மார்னிங் ஆண்ட் வெல்கம் டு மார்னிங் மோஜோ. கூடியுள்ളത് ഞാനാണ് ആർജി സുൽത്താനയാട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു. കൃത്യം 1 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പോൾ ഇനി അടുത്ത 10 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ അപ്ഡേറ്റ്സും ഷെയർ ചെയ്യാൻ പോകുന്നത്, ഓരോ കിടിലും പാട്ടുകൾ പ്ലേ ചെയ്ത് തരാനും ഞാൻ എന്തായാലും ഇങ്ങനെ ഫുൾ എനർജിയിൽ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: പിറന്നേ കോടി പറന്നേ, പിറന്നേ കോടി പറന്നേ, ഏ തെരയിഴുക്ക്, എന്നാച്ചിമുത്ത്, ഏ മത്തളം കൊട്ടേ.

0: morning, Mojo.
1: Yes, we are back on Morning Mojo. കൂടെയുള്ളത് ഞാനാണ്, RJ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു 14 മിനിറ്റ് ആയിരിക്കാണല്ലേ. കായിക രംഗത്തിലൂടെ ലോകമെമ്പാടുമുള്ള ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനും സമാധാനവും സൗഹൃദവും വളർത്തുന്നതിനുമായി എല്ലാ വർഷവും June 23 ലോക ഒളിമ്പിക് ദിനമായി ആചരിക്കുന്നുണ്ട്. 1894 June 23 അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി രൂപീകരിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലായാണ് ഈ ഒരു ദിവസം ലോകമെമ്പാടും ആഘോഷിക്കുന്നത്. കായികക്ഷമത കൈവരിക്കുക, ഒളിമ്പിക്സ് മൂല്യങ്ങൾ പഠിക്കുക, പുതിയ കായിക ഇനങ്ങൾ കണ്ടെത്തുക എന്നീ 3 പ്രധാന ആശയങ്ങൾ ഊന്നിയാണ് ഈ ദിനം മുന്നോട്ട് പോകുന്നത്. പ്രായഭേദമന്യേ എല്ലാവരിലും ശാരീരിക ക്ഷമതയും ആരോഗ്യപൂർണമായ ജീവിതശൈലിയും വളർത്തിയെടുക്കുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പരസ്പര ബഹുമാനം, മികവ്, സൗഹൃദം എന്നീ ഒളിമ്പിക് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൂടുതൽ സജീവവും ആരോഗ്യകരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുവാനും ഈ ഒളിമ്പിക് ദിനം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലേ. അപ്പൊ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വേൾഡ് ഒളിമ്പിക് ഡേ ആശംസിച്ചുകൊണ്ട് തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആഗോള ശക്തിയെന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാദ്യമെന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് കേരളത്തിൽ, തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. ഖത്തറിലെ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രിയയ്ക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും.

0: ശ്രീ മോദി പറഞ്ഞു. ദേശീയ താൽപര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്നതിനുള്ള ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധത G7 ഉച്ചകോടിയിൽ ലോക നേതാക്കൾ അംഗീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. സ്വച്ഛ് ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ, ഖാദി, പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കുള്ള പിന്തുണ തുടങ്ങിയ സംരംഭങ്ങളുടെ വിജയത്തിന് പിന്നിൽ പൌരന്മാരുടെ പ്രയത്നമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഭാരത് ജോ കർ റഹാ ഹൈ വോ ആനേ വാലേ 1000 വർഷ കാ ഫ്യൂച്ചർ ലിഖ്നേ വാലാ ഹൈ ഔർ യഹീ ദുനിയാ കേ ലിയേ സബ്സേ ബഡി ഭാരത് കീ ഗാരണ്ടി ഹൈ. ഭാരത് ഫാസ്റ്റ് ഗ്രോയിംഗ് ഇക്കോണമി ഭി ഹൈ, ഏക് ക്രെഡിബൽ ഇക്കോണമി ഭി ഹൈ.
0: നാഷണൽ അഗ്രികൾച്ചറൽ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പോർട്ടൽ. ചടങ്ങിൽ ചില പ്രധാന ഡിജിറ്റൽ ജനക്ഷേമ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കുമെന്ന് സഹകരണ മന്ത്രാലയം അറിയിച്ചു. ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അപകടത്തിൽ 66 പേർക്ക് പരിക്കേറ്റതായും ഖത്തർ ഊർജ്ജമന്ത്രി പറഞ്ഞു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ബർസാൻ പ്രാദേശിക ഗ്യാസ് വിതരണ കേന്ദ്രത്തിൽ സ്ഫോടനമുണ്ടായത്. ജീവൻ നഷ്ടപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് ദോഹയിലെ ഇന്ത്യൻ എംബസി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംഭവത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അനുശോചനം രേഖപ്പെടുത്തി. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ അലിഗഞ്ച് പുരാനിയയിൽ കോച്ചിംഗ് സെന്ററിലുണ്ടായ തീപിടുത്തത്തിൽ 15 വിദ്യാർത്ഥികൾ മരിച്ചു. 16-നും 18-നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചത്. സംഭവത്തിൽ പോലീസ് 6 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ഇവരിൽ 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. 5 ലക്ഷത്തിലധികം അവയവദാന പ്രതിജ്ഞകൾ രേഖപ്പെടുത്തിയെന്ന സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ച രാജ്യം. അവയവദാനത്തിനുള്ള വർദ്ധിച്ചുവരുന്ന പൊതുജന അംഗീകാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ഈ നേട്ടം അവയവ കൈമാറ്റത്തിന് കാത്തിരിക്കുന്ന രോഗികളുടെ പ്രതീക്ഷയെയും മാനവികതയുടെ ആഴമേറിയ പ്രവൃത്തിയെയും അടിവരയിടുന്നുവെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പറഞ്ഞു. അവയവദാനത്തിന് രാജ്യത്തുടനീളമുള്ള പൌരന്മാർ നൽകിയ പിന്തുണയ്ക്ക് നാഷണൽ ഓർഗൻ ആന്റ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ഡോക്ടർ അനിൽകുമാർ നന്ദി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. നിങ്ങൾക്കിത് സാധിക്കും എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കായികരംഗത്തിലെ മുന്നേറ്റം, കായികക്ഷമത വർദ്ധിപ്പിക്കൽ, പരസ്പര ധാരണ, ഉൾച്ചേർക്കൽ ഉൾപ്പെടെയുള്ള മൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. 1894 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം ആചരിക്കുന്നത്. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ ഭാഗമായി സായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സൈക്ലിംഗ് ബൈ ദ സീ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. എല്ലാ ഞായറാഴ്ചയും സൈക്ലിംഗ് നടത്താൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്തു. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയാണ് സൈക്ലിംഗ്. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐഷി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കേരളത്തിൽ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ചോദ്യോത്തരവേളയ്ക്കും ശ്രദ്ധ ക്ഷണിക്കലുകൾക്കും ശേഷം ഇന്ന് നിയമസഭയിൽ പുതുക്കിയ ബജറ്റിനെ കുറിച്ച് ചർച്ച നടക്കും. ഇന്നലെയായിരുന്നു ബജറ്റ് ചർച്ച ആരംഭിച്ചത്. നാളെയും പിന്നീട് 29-30 തീയതികളിലും ബജറ്റ് ചർച്ച തുടരും. ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള വിഭവ വിതരണത്തെക്കുറിച്ച് TV ഇബ്രാഹിം, ശമ്പള കമ്മീഷൻ കാലാവധി ദീർഘിപ്പിക്കുന്നതിനെക്കുറിച്ച് സി രവീന്ദ്രനാഥ് എന്നിവർ ശ്രദ്ധ ക്ഷണിക്കും.
0: കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലാക്കുന്നത് സംബന്ധിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയുമായി ചർച്ച നടത്തി. ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിലായിരുന്നു ചർച്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ധാരണയും വിശ്വാസ്യതയും വളർത്തിയെടുക്കുന്നതിന് ക്രിയാത്മകവും സ്ഥിരതയുള്ളതുമായ ഉഭയകക്ഷി ബന്ധങ്ങൾ സഹായിക്കുമെന്ന് ശ്രീ ഡോവൽ വ്യക്തമാക്കി. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രിയയ്ക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ഇന്നലെ അമേരിക്കയിലെ ആർലിംഗ്ടണിൽ നടന്ന ഗ്രൂപ്പ് ജെ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അർജന്റീനയുടെ വിജയം. ലയണൽ മെസ്സിയാണ് 2 ഗോളുകളും നേടി.

ചെയ്ത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ കളിക്കാരൻ എന്ന നേട്ടം മെസ്സിക്ക് സ്വന്തമായി. ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസിന്റെ 16 ഗോളുകളെന്ന റെക്കോർഡാണ് മെസ്സി മറികടന്നത്. മെസ്സിയുടെ ഗോൾ നേട്ടം 18. ഇന്ന് നടന്ന ഗ്രൂപ്പ് ഐ മത്സരത്തിൽ ഇറാഖിനെതിരെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രാൻസ് വിജയിച്ചു. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. കാലിഫോർണിയയിൽ ഇന്ന് ആരംഭിക്കുന്ന US ഓപ്പൺ സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ലക്ഷ്യ സെന്നും തൻവി ശർമ്മയും ഇന്ത്യൻ ടീമിനെ നയിക്കും. പുരുഷ സിംഗിൾസിന്റെ ആദ്യ റൌണ്ടിൽ ലക്ഷ്യ സെൻ ബെൽജിയൻ താരത്തെ നേരിടും. കിദംബി ശ്രീകാന്ത് ആദ്യ റൌണ്ട് മത്സരത്തിൽ ചൈനീസ് തായ്പേ താരത്തെ നേരിടും. വനിതാ സിംഗിൾസിൽ തൻവി ശർമ്മ ആദ്യ മത്സരത്തിൽ ജർമ്മൻ താരവുമായി ഏറ്റുമുട്ടും. ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് തുടങ്ങിയ മുൻനിര താരങ്ങളും ടൂർണമെന്റിൽ മത്സരിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ SECensus.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഇറാൻ US യുദ്ധം മൂലം ഗൾഫ് രാജ്യങ്ങളിൽ 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് പ്രൈവറ്റ് വിദ്യാർത്ഥികൾക്കുള്ള മൂല്യനിർണയത്തിനായി പുതിയ നയം CBSE കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചു. പുതിയ രീതി പ്രകാരം പരീക്ഷ നടത്താൻ കഴിയാത്ത വിഷയങ്ങളിൽ 10-ാം ക്ലാസ്സിൽ നേടിയ മാർക്കിന്റെയും അവസാനമെഴുതിയ 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷയുടെയും അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിയുടെ പ്രകടനം വിലയിരുത്തുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീംകോടതിയെ അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആഗോള ശക്തി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാദ്യമെന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. ഖത്തറിലെ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടും വലിയ മഴയൊന്നും ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൺസൂൺ കാലഘട്ടമായിട്ട് പോലും വലിയ മഴയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്ത്യയിൽ മൺസൂൺ ദുർബലമാകുന്നതാണ്. അതായത് മഴ ലഭിക്കാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് അറിയാനൊരു ശുഷ്കാന്തി ഉണ്ടാവും അല്ലേ. ഈ വർഷം ഇന്ത്യയിലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അസാധാരണയായി ദുർബലമാണ്. ജൂൺ 1 മുതൽ 14 വരെയുള്ള കാലയളവിൽ ദീർഘകാല ശരാശരിയേക്കാൾ 28% മഴ കുറവ് മാത്രമാണ് ലഭിച്ചത്. മൺസൂൺ സീസണിലും പതിവിലും മന്ദഗതിയിലുമാണ് ആരംഭിച്ചത് എന്ന് ഏറ്റവും പുതിയ ഡാറ്റകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതോടെ രാജ്യത്തിന്റെ പല ഭാഗത്തും മഴ ലഭ്യതയിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തുന്നത്. ഇന്ത്യയുടെ മധ്യമേഖലയിലാണ് ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മഴക്കുറവ് രേഖപ്പെടുത്തിയത്. സാധാരണയേക്കാൾ പകുതിയിലും താഴെയാണ് ഇവിടെ ഇത്തവണ ഈ സീസണിൽ മഴ ലഭിച്ചത്. ഗുജറാത്തിൽ ഏറ്റവും വലിയ കുറവ് അനുഭവപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ജൂൺ മാസത്തിലെ ആദ്യ രണ്ടാഴ്ചകളിൽ സാധാരണയേക്കാൾ 75% കുറവ് മഴ മാത്രമേ സംസ്ഥാനത്ത് ലഭിച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞ ആശങ്ക ആരും മാറ്റേണ്ട കാര്യമില്ല. കാരണം ഒരു പക്ഷേ ജൂൺ ലാസ്റ്റോടുകൂടി തന്നെ മഴ വീണ്ടും അതീവ ഇതായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബോർഡ് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: morning mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടിയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റാണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മൾ കേൾക്കാൻ പോകുന്നത് എല്ലാം തന്നെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനും കാര്യങ്ങളും ഒക്കെ തന്നെയായിരിക്കും. കൊല്ലം കരിക്കോട് ടി കെ എം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ കേരള സർവകലാശാലയുടെ തുടർ വിദ്യാഭ്യാസ കേന്ദ്രം നടത്തുന്ന പി ജി ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി സർട്ടിഫിക്കറ്റ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. പി ജി ഡിപ്ലോമയ്ക്ക് 1 വർഷമാണ് കാലാവധി. യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം മാത്രമാണ്, പ്രായപരിധിയുമില്ല. സർക്കാർ അംഗീകാരമുള്ള ലൈബ്രറികളിലും സ്ഥാപനങ്ങളിലും ഗ്രേഡ് 4 തസ്തികകൾക്കുള്ള അടിസ്ഥാന യോഗ്യതയായി പി എസ് സി അംഗീകരിച്ചിട്ടുള്ള ലൈബ്രറി സയൻസ് സർട്ടിഫിക്കറ്റ് കോഴ്സിന് 6 മാസ കാലാവധിയാണുള്ളത്. 10ാം ക്ലാസ് +2 പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി 9495157428 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്പർ ഒന്നും കൂടി പറയുകയാണ്, 9495157428 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപ്പിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2152. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: Morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനിയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 14 മിനിറ്റ് ആയിരിക്കാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് കീം ഫലപ്രഖ്യാപനം മാറ്റിയതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ ഫലപ്രഖ്യാപനം മാറ്റിയിരിക്കുകയാണ്. പുതിയ തീയതി ചൊവ്വാഴ്ച, അതായത് ഇന്ന് തീരുമാനിക്കുന്നതാണ്. CBSE വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു മാർക്ക് വിവരങ്ങൾ ഓൺലൈനിൽ നൽകാൻ സമയം വേണമെന്നത് പരിഗണിച്ചാണിത്. കൂട്ടക്കുഴപ്പത്തിലായ CBSE പ്ലസ് ടു പരീക്ഷ പുനർമൂല്യനിർണയത്തിന്റെ ഭാഗിക ഫലം മാത്രമാണ് പുറത്തുവന്നത്. എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും അവസരം ഉറപ്പാക്കാൻ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയതായി ബഹുമാനപ്പെട്ട മന്ത്രി റോജി എം ജോൺ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഫലപ്രഖ്യാപനം കീമിൻ്റെ അടുത്തൊരു ഡേറ്റ്, എക്സാം ഡേറ്റ് ഇന്ന് അറിയുന്നതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് നമ്മുടെ മോർണിംഗ് മോജോയിലെ. ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റ് തീരുകയാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് വിഷിംഗ് സെഗ്മെൻറ്റിലോട്ടാണ് കടക്കാൻ പോകുന്നത്. നമ്മുടെ മോർണിംഗ് മോജോയിൽ 8:30 മുതൽ 9 മണി വരെ വിഷിംഗ് സെഗ്മെൻറ്റാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി. എന്തെങ്കിലും വിഷസും കാര്യങ്ങളും ഒക്കെ അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദ നമ്പർ 0471909004742919090. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും പ്രിയപ്പെട്ടക്ക് വേണ്ടിയിട്ട് വിശ്വസം കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909052669090. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്. കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
2: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: YS ഉള്ളപ്പോൾ വൈ വറി.
5: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക്. വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ്. നിന്റെ ബർത്ത്ഡേ ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കേ, ഓർമ്മയുണ്ട്.
0: മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
7: മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളി തുളിക്ക്.

കഴിഞ്ഞു 32 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെന്റ് ആണ് ഇനി അടുത്ത 9 മണി വരെ. സോ ഈ ഒരു ടൈം നിങ്ങൾ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിഷസും കാര്യങ്ങളും ഒക്കെ അറിയിക്കാനുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട ഒരു ടൈം തന്നെയാണ്. സോ വിളിക്കാം ടു ദി നമ്പർ 0474291909074719190. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അയച്ചുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദി നമ്പർ 9526490909052669090. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, സുലൈ ചേട്ടനാണ് അയച്ചിരിക്കുന്നത്. തീവ്രമായ തയ്യാറെടുപ്പാണ് ജീവിത വിജയത്തിൻ്റെ താക്കോൽ. തയ്യാറെടുപ്പും നയിക്കാൻ ഒരാളും നിശ്ചിതമായ വ്യവസ്ഥകളും ഇല്ലാതെ ഒരു വിജയവും ഉണ്ടായിട്ടില്ല. വിജയത്തിന് പ്രത്യേക രഹസ്യങ്ങളൊന്നുമില്ല. തയ്യാറെടുപ്പ്, കഠിനാധ്വാനം, പരാജയത്തിൽ നിന്നുള്ള പാഠങ്ങൾ പഠിക്കൽ എന്നിവയുടെ ഫലമാണ്. ശുഭദിനം നേരുന്നു സുലൈ അയനിക്കോട്. ചേട്ടൻ പറഞ്ഞ എത്ര കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. നമ്മുടെ ജീവിതത്തിൽ പരിശ്രമിക്കാതെ നമുക്ക് അല്ലെങ്കിൽ കഠിനാധ്വാനം കൊണ്ടല്ലാതെ നമുക്കൊന്നും നമ്മുടെ ലൈഫിൽ നേടിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കുക, ഡിസിപ്ലിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു ചൊവ്വാഴ്ച ദിവസത്തിൽ ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് അയച്ച സുലൈ ചേട്ടനും നല്ലൊരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഡിയർ ഷെറീനാത ഫ്രം ഷെമി, റുക്സാന, ആമിന, അയാൻ ആൻഡ് ആലിയ. അപ്പോൾ എന്നാലും ഷെറീന ചേച്ചിക്ക് ആസ്ട്രിയ എഫ് എം 90 പേരിൽ നല്ലൊരു ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനൊരു വിഷസ് അറിയിച്ച് ഷെമിക്കും റുക്സാനയ്ക്കും ആമിനയ്ക്കും അയാനും ആലിയയ്ക്കും നല്ലൊരു ചൊവ്വാഴ്ച ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam.
1: ഇവിടെ ആയാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോകളിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 45 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. ഓരോ ചുവടും ഓരോ അനുഭവങ്ങളാണ്, ഓരോ അനുഭവങ്ങൾ വിലമതിക്കാനാകാത്ത പാഠങ്ങളും. സുപ്രഭാതം എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജാണ് മനോജ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട് അയച്ചിട്ടുള്ള മനോജ് ചേട്ടനും നല്ലൊരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് നിഹാലാണ്. ഹാപ്പി ബർത്ത്ഡേ ഉമ്മി ബൈ നിഹാൽ നൈഫ് എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അമ്മേൻ്റെ പേരെന്തായാലും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും നിഹാലിൻ്റെ അമ്മയ്ക്ക് ആസ്ട്രിയ എഫ് എം 90 dB നല്ലൊരു ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഇതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിഷസും കാര്യങ്ങളും അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദി നമ്പർ 0474 2919090. 0474 2919090. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതല്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിഷസും കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. ടു ദി നമ്പർ 9526490900 9526490090. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: வணக்கம்.
1: மார்னிங் மோஜோ.
2: Yes, we are back on Morning Mojo. കൂടിയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് നമുക്ക് വൈൻഡപ്പിലോട്ട് പോകേണ്ട സമയമായിരിക്കുകയാണ്. അതിനു മുന്നായി കുറച്ച് മെസ്സേജസ് കൂടി വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മുഹമ്മദ് ചേട്ടനാണ്. ഗുഡ് മോർണിംഗ് റേഡിയോ ആസ്ട്രിയ FM. ഉണരുക, എഴുന്നേൽക്കുക, ലക്ഷ്യം നേടുന്നത് വരെ കഠിനമായി പ്രയത്നിക്കുക. ഒരിക്കലും മടുത്തു പോകരുത്. നാം ചെയ്യുന്നത് ശരിയാണ് എന്ന തോന്നൽ നമ്മിലുള്ള കാലത്തോളം നമ്മെ പരാജയപ്പെടുത്താൻ നമുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റു വിശേഷങ്ങളിലൂടെ കടന്നുപോകുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നു. ശുഭദിനാശംസകളോടെ PV മുഹമ്മദ്, വടക്കേ വാവനൂർ. അപ്പൊ ചേട്ടൻ എന്തായാലും രാവിലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മോട്ടിവേഷൻ ആക്കുന്ന ഒരു കോട്ടോട് കൂടി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടും വിഷസും അറിയിച്ച മുഹമ്മദ് ചേട്ടന് മാസ്റ്റർ FM 90 പേരിൽ നല്ലൊരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുകയാണ്. മറ്റു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹാപ്പി ബർത്ത്ഡേ വിഷസ് ടു ഡിയർ ഷെറീന, അമാനുല്ല, ഹസീന, റഹ്മാൻ, അൻവർ, നെസ്മൽ, മാജിദ, ലത്തീഫ്. ഇവരെല്ലാവരും ചേർന്നാണ് ഷെറീന ചേച്ചിക്ക് വേണ്ടി നല്ലൊരു ബർത്ത്ഡേ വിഷസ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നാലും ഇന്ന് പിറന്നാൾ ആശംസിക്കുന്ന ഷെറീന ചേച്ചിക്ക് ആസ്ട്രിയ FM 90 പേരിൽ നല്ലൊരു ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നു, അതും ഷെറീന ചേച്ചിക്ക് വേണ്ടി തന്നെയാണ്. ഹാപ്പി ബർത്ത്ഡേ വിഷസ് ടു ഡിയർ ഷെറീന, ഉമ്മി ബായ്, നൈഫാദ്, നിഷാദ്, മുഹമ്മദ്, നിഹാലൻ, രണ്ടുപേരോട് ചേർന്നാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ വിഷസ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വൺസ് അഗെയിൻ ഷെറീന ചേച്ചിക്ക് വേണ്ടി നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് വന്ന എല്ലാ മെസ്സേജസിൽ കൂടുതലും ഷെറീന ചേച്ചിക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒരുപാട് വർഷങ്ങൾ ഇതുപോലെ തന്നെ ഹാപ്പിയായി ജീവിക്കാൻ ഷെറീന ചേച്ചിക്ക് സാധിക്കട്ടെ. ആൻഡ് എന്നാലും ഇതോ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് മോജോയിലെ വിഷൻ സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡപ്പിലോട്ട് പോകുകയാണ്. ഇനിയും അപ്ഡേറ്റ്സും നല്ല കിടിലം പാട്ടുകളും കേട്ടറിയുവാനുണ്ട്. അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കായികം മാനസികവും ശാരീരികവുമായ കരുത്ത് മാത്രമല്ല ജീവിതത്തിൽ അച്ചടക്കവും പകർന്നു നൽകുന്നു. ഇന്ന് ജൂൺ 23 വേൾഡ് ഒളിമ്പിക് ഡേ.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട് നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടിയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 14 മിനിറ്റ് ആയിരിക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ വീണ്ടും നമ്മുടെ അപ്ഡേറ്റ്സിലോട്ടും കാര്യങ്ങളിലോട്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ കൊല്ലം ജില്ലയിൽ വീണ്ടും എലിപ്പനി മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. എലിപ്പനി റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും പ്രതിരോധ ഗുളിക കഴിക്കുന്നതിൽ ഉൾപ്പെടെയുള്ള വരുത്തുന്ന വീഴ്ചകളാണ് രോഗവും മരണവും ഉയർത്തുന്നതെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എലിപ്പനി എലിയിൽ നിന്ന് മാത്രമല്ല വരുന്നത്, കന്നുകാലികൾ, നായ, പൂച്ച എന്നിവയുടെ മൂത്രത്തിലൂടെയും എലിപ്പനിയുടെ രോഗാണുക്കൾ മണ്ണിലും വെള്ളത്തിലും കലരും. മൃഗങ്ങളിൽ ഒരിക്കൽ എലിപ്പനി രോഗബാധ ഉണ്ടായാൽ രോഗാണുക്കൾ അവയുടെ വൃക്കകളിൽ ദീർഘകാലം നിലനിൽക്കാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, പനി, തലവേദന, കഠിനമായ ക്ഷീണം, പേശിവേദന, കടുത്ത ക്ഷീണം, നടുവേദന, വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് മാത്രമായും എലിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് നേരിട്ട് മരുന്ന് വാങ്ങി കഴിക്കുന്ന ദോഷം ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട പ്രത്യേകതരം ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ, കൃഷിക്കാർ, നിർമ്മാണ പെയിന്റിംഗ് തൊഴിലാളികൾ, മലിനജലവുമായി സമ്പർക്കമുള്ള തൊഴിലാളികൾ, അടുക്കളത്തോട്ടം പൂന്തോട്ടം നിർമ്മാണങ്ങളിൽ ഏർപ്പെടുന്നവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. മോർണിംഗ് മോജോയിലൂടെ അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
5: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
6: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
5: അതേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ കൂടിയുള്ളത്. ഞാനാണ് ആർജി സുൽത്താനയാണ്. ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് സ്വർണവലയുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് ആണ്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച, അതായത് ഇന്നലെ, പവൻ വിലയിൽ 1400 രൂപയുടെ വർധനവാണ് വന്നത്. ഇതോടെ പവന് വില 1,08,520 രൂപയിലാണ് എത്തിയിരിക്കുന്നത്. ഗ്രാമിന് 175 രൂപയാണ് കൂടിയിരിക്കുന്നത്. അതായത് ഒരു ഗ്രാമിന് 13,565 രൂപയാണ് ആയിരിക്കുന്നത്. രണ്ട് തവണകളിലായിട്ടാണ് വിലയിൽ മാറ്റം വന്നത്. രാവിലെ പവന് 320 രൂപയും വൈകിട്ട് പവന് 1080 രൂപയുടെ വർധനവുമാണ് ഉണ്ടായിരിക്കുന്നത്. സ്വർണത്തിന്റെ അന്താരാഷ്ട്ര വിലയിലുണ്ടായ മാറ്റത്തിന് അനുസരിച്ചാണ് ആഭ്യന്തര വിപണിയിലും വില കുതിച്ചത്. ഇറാൻ US സംഘർഷത്തിലെ സമവുമായിട്ടാണ് നിലവിൽ അന്താരാഷ്ട്ര വിലയെ സ്വാധീനിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ടോയ് ഓൺസ് ധനത്തങ്കത്തിന് $4,207 ആയിട്ടാണ് തിങ്കളാഴ്ച വ്യാപാരം. അപ്പം എന്തായാലും ഈ ഒരു സ്വർണവുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണ വിലയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതിയാണ്. അപ്പം ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥിന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2150. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറിയസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറിയസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറിയസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
4: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടിയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ്. ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കൊല്ലം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ നേതൃത്വത്തിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള അഭിമുഖം ബുധനാഴ്ച, അതായത് നാളെ 10:30 മുതൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നടക്കുന്നതാണ്. പ്ലസ് ടു ബിരുദം, ബിരുദാനന്തര ബിരുദം, ഡിപ്ലോമ, ഐടിഐ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ യോഗ്യതയുള്ള 18 മുതൽ 35 പ്രായപരിധിയിലുള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ്. ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾക്കും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവരും ബയോഡേറ്റയുടെ 3 പകർപ്പുകളും ആധാർ കാർഡുമായി എത്തേണ്ടതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി അവരെ ബന്ധപ്പെടാം. നമ്പർ ഇതാണ്: 8304852968 എന്ന നമ്പറിലോ 8281359930 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. മോർണിംഗ് മോജോയിലൂടെ അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കായികം മാനസികവും ശാരീരികവുമായ കരുത്ത് മാത്രമല്ല ജീവിതത്തിൽ അച്ചടക്കവും പകർന്നു നൽകുന്നു. ഇന്ന് June 23 വേൾഡ് ഒളിമ്പിക് ഡേ.
0: You are listening to Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
5: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ കൂടിയുള്ളത്. ഞാനാണ് ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 51 മിനിറ്റ് ആയിരിക്കാണല്ലോ. അപ്പം എന്തായാലും എനിക്കിന്നത്തെ മോർണിംഗ് മോജോ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കാണ്. അതിനു മുന്നായി വൺസ് അഗെയിൻ പറയുകയാണ്, യെസ് ഇന്ന് വേൾഡ് ഒളിമ്പിക് ഡേ ആണ്. ഈ ഒരു ദിവസത്തെ പറ്റി പറയാനാണെങ്കിൽ ആരോഗ്യവും സമാധാനവും ഒന്നിച്ച് നൽകുന്ന ഒന്ന് തന്നെയാണ്. യെസ്, കായിക രംഗത്തിലൂടെ ലോകത്തെ ഒന്നിപ്പിക്കുവാനും സമാധാനവും ആരോഗ്യകരമായ ജീവിതശൈലിയും വളർത്താനുമുള്ള ആഹ്വാനം ോടെ ഈ ഒളിമ്പിക് ദിനം നമുക്ക് പൂർത്തിയാക്കാം അല്ലേ. മാറ്റത്തിനായിട്ടുള്ള ഓട്ടം, മൂവ് ലേൺ ഡിസ്കവർ എന്ന സന്ദേശം ഉൾക്കൊണ്ട് മെച്ചപ്പെട്ട ഒരു നാളേക്കായി നമുക്ക് ഒരുമിച്ച് ചുവടുവെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ആരും എങ്ങും പോയത്, സോ കീപ് ഓൺ ലിസണിംഗ് ടു ഓസ്ട്രിയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജി സുൽത്താന സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി. ദ ടൈം ഇസ് 10 o'clock.

0: രാത്രിയായ ഫോൺ സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ്എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇനത്തിൽ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുക്കിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങു പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ചന്തമുക്കിലെത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: വിശ്വംബർ
0: ചേട്ടാ. വീടെടുത്തന്നെയാണോ?
1: വീട് പത്തനാപുരം.
0: പത്തനാപുരം സ്വദേശിയാണ്. ശരി, അപ്പൊ ഇവിടെ അമ്പലത്തിൽ വന്നതാണോ?
1: അമ്പലത്തിലോട്ട് വന്നു.
0: അപ്പം വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഭാര്യയും മക്കളും.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മക്കള് രണ്ട് ജോലിയുണ്ട്.
0: വലിയ മക്കളാണ്?
1: ആ, വലിയ മക്കളാണ്.
0: ഓക്കെ, ശരി. അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, ഇപ്പം വീട്ടിലെ നിൽക്കുക.
0: ഓക്കെ, അപ്പൊ എങ്ങനെ പോകുന്നു വിശ്രമ ജീവിതം? ഒക്കെ
1: വിശ്രമിച്ചാൽ കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോകുന്നു.
0: അടിപൊളിയാണ്. അപ്പൊ എന്തായിരുന്നു ചെയ്തിരുന്നത്?
1: ഞാന് സ്വന്തമായിട്ടുള്ള വർക്കൊക്കെ ചെയ്തു.
0: ശരി, അപ്പൊ പെട്ടെന്ന് നമ്മൾ ഈ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് സമയത്ത് പെട്ടെന്ന് ഈ റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോകുമ്പോൾ നമുക്ക് ചെറിയ മടുപ്പൊക്കെ ഫീൽ ചെയ്തില്ലേ?
1: മടുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് നമ്മുടെ ആ ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മളൊക്കെ മാനേജ് ചെയ്ത് തന്നെയാ പോകുന്നത്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്താണ് ഈ ഒഴിവ് സമയങ്ങള് ചെലവഴിക്കാൻ എന്തൊക്കെയാ ചെയ്യുന്നത്?
1: നേരത്തെ ഒക്കെ ഇടയ്ക്കൊക്കെ പിക്ചറൊക്കെ കാണുമായിരുന്നു, അല്ലാത്ത വീട്ടിലെ ഈ പൂന്തോട്ടം അല്ലാതെ മറ്റ് കുറച്ച് കാര്യങ്ങള്. പിന്നെ ചിലപ്പം അമ്പലത്തിലൊക്കെ ഒന്ന് പോകും, അങ്ങനൊക്കെയാണ് ആസ്വദിച്ച് തന്നെ ചെലവഴിച്ചു പോകുന്നു.
0: കൃഷിയൊക്കെ ഉണ്ടായിരുന്നു?
1: കൃഷിയൊന്നും ഇല്ല നമുക്ക്. ആ, കൃഷിയില്ല.
0: ഓക്കെ, ശരി ശരി. അപ്പൊ ഇപ്പൊ എത്ര വയസ്സായി കാണാം?
1: എഴുപത്തൊന്ന്.
0: 71 വയസ്സായതേ ഉള്ളൂ, പ്രായക്കുറവാണല്ലോ.
1: പ്രായക്കുറവാ.
0: 71 വയസ്സ് കണ്ടാൽ പറയില്ല കേട്ടോ.
1: അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ടാണ്. ഫുഡ് ശരിയെന്നില്ല, നമ്മൾ ആവശ്യമുള്ള ഫുഡേ കഴിക്കൂ, പിന്നെ പുറത്തൊന്നും അധികം ഫുഡ് കഴിക്കാറേയില്ല. പിന്നെ അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ പുറത്തൊന്നും ഫുഡ് കഴിക്കത്തുള്ളൂ.
0: ശരി, 71 വയസ്സൊന്നും കണ്ടാ പറയില്ല കേട്ടോ. ആ ഒരു എന്താ അപ്പം ഈ പുറത്തുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് സൗന്ദര്യത്തിന്റെ രഹസ്യം?
1: അല്ല, പുറത്തു അതൊരു ഒരു കാര്യമാണ്. കാര്യം അതിനകത്ത് കൂടുതൽ എണ്ണ ഈ മസാല ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ദോഷം ചെയ്യുന്നുണ്ട്. അപ്പം വീട്ടിൽ നിന്നാകുമ്പോൾ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നമുക്ക്. എന്നിട്ട് തന്നെ പിന്നെ നമുക്ക് ഡയബറ്റിക്സ് ഉണ്ട്.
0: എന്നിട്ടും ഉണ്ട്.
1: അത് പുറത്തൊക്കെ ഉള്ള ജീവിതമായിരുന്നു കുറച്ചു കാലം ഉണ്ടായതാ.
0: ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊക്കെ ഇപ്പൊ 71 വയസ്സെന്ന് പറയാം, നമുക്കൊക്കെ 10-25 വയസ്സാവുന്നുള്ള ഇപ്പൊ തന്നെ ചെറുപ്പക്കാർക്ക് പോലും എന്താണ് ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ പ്രശ്നങ്ങളാണല്ലേ
1: മെയിൻ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ജനറ്റിക്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എങ്കിൽ തന്നെ കൂടുതലായിട്ടും ജീവിത ശൈലി ഉണ്ടല്ലോ നമുക്ക്. അത് പിന്നെ എക്സർസൈസ് അത്യാവശ്യം, മസ്റ്റ് എക്സർസൈസ്. അതുപോലെ ഉണ്ട് ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യുക, സമയക്രമം പാലിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ തന്നെ. പിന്നെ മാനസികമായിട്ട് നമ്മൾ ഒരു പക്വത ആർജിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയ വിഷയങ്ങളൊന്നും വന്നാൽ നമുക്ക് നമ്മളെ യശത്തേ ഇല്ല.
0: തീർച്ചയായിട്ടും. അപ്പം നമ്മളങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുക്കിലെത്തി പത്തനാപുരം സ്വദേശിയായ വിശ്വംബർ ചേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പം ആരെങ്കിലും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1T വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം July 10 മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ചന്തമുഖിലെത്തി നമ്മുടെ സ്വന്തം വിശംബര ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടാ, ഇപ്പൊ 71 വയസ്സായെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഈ വലിയ ലൈഫിലൂടെ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്തായിരിക്കും?
1: ലൈഫിലൂടെ പഠിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ വെറുതെ ഇരിക്കരുത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒന്നുമില്ലെങ്കിൽ യാത്ര ചെയ്യുക, ആൾക്കാരുമായിട്ട് പരിചയപ്പെടുക, ഇങ്ങനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിതം വളരെ ആസ്വദിച്ചു കൊണ്ടുപോകാൻ പറ്റും. വെറുതെ ഇരുന്നാലും നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റും. വെറുതെ ഇപ്പം നമ്മൾ ഒരു അരമണിക്കൂർ എടുത്തിരുന്നാലും നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റും. പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, മൊബൈലുണ്ടല്ലോ, മൊബൈലിനകത്ത് നമുക്ക് ഈ പിന്നെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട്.
0: അപ്പൊ ചേട്ടൻ പറയുന്നത് നമ്മൾ എപ്പോഴും ലൈഫ് എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക,
1: അതാണ് ഏറ്റവും ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ 71 വയസ്സിൽ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിതം അടിച്ചു പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന വിശ്വംബര ചേട്ടനെയാണ് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ മുൻപോട്ടും ഹാപ്പി ആയിട്ട് പോകാൻ സാധിക്കട്ടെ. ഇന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ,
0: ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുഖിയിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെടുന്നത് പത്തനാപുരം സ്വദേശിയായ വിശ്വംബര ചേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുക്കിൽ എത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേച്ചി ഉണ്ട്, ചേച്ചി ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: എന്റെ പേര് ഗീത.
0: ഗീത ചേച്ചി, വീട് എവിടെയാണ്?
1: എന്റെ വീട് പത്തനാപുരം. ഞാൻ
0: ഓക്കെ. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
1: സുഖ വഴിയായിട്ട് പോവാ.
0: ഹാപ്പിയാണ്?
1: ഹാപ്പി.
0: ഓക്കെ, അപ്പൊ എന്താ
1: ചെയ്യുന്നത്?
0: അടക്കി ഭരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്?
1: അല്ല, ഞാൻ അടക്കി ഭരിക്കത്തില്ല, ഫ്രീ ആയിട്ട്.
0: അതേ ഉള്ളൂ അല്ലേ? നമ്മൾ നോർമലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി ശരി. അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ എനിക്ക് രണ്ട് മോന, മൂത്ത മോനും ഇവിടെ ഇല്ല, ഇളയ മോനും അവിടെ കൊച്ചി ജോലി ചെയ്യും.
0: ഓക്കെ, ശരി ശരി.
1: വന്നിട്ടുണ്ട്, അതാണ്ട് ഈ നിൽക്കുന്നതാ. അതിന്റെ മോളായത് ഇതുമായിട്ടുള്ള ജീവിതമായിരുന്നു. എനിക്ക് മക്കളെ വളർത്തുന്ന താല്പര്യം, അപ്പൊ എപ്പോഴും നല്ല ഹാപ്പിയാ.
0: കുറച്ച് കുരുത്തക്കേട് കൂടുതലാന്ന് തോന്നുന്നു.
1: കുരുത്തക്കേട് ഇങ്ങനെ രാവിലെ ഞങ്ങൾ ഇറങ്ങിയതാ, അന്നേരം ഇച്ചിരി കുരുത്തക്കേടൊക്കെ ഉണ്ട്.
0: ഓക്കെ, അപ്പൊ ഈ അപ്പം അമ്മയ്ക്ക് ആവുമ്പോഴത്തേക്ക് കൊച്ചുമക്കളെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിന് ഏറ്റവും വലിയ ഫണ്ണല്ലേ?
1: സന്തോഷം. അത് എനിക്ക് രണ്ട് മോനല്ലായിരുന്നു, അപ്പൊ ഒരു മോളെ വളർത്താൻ കിട്ടിയ ഭയങ്കര സന്തോഷം.
0: പെൺമക്കളെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു?
1: ഭയങ്കര ആഗ്രഹമായിരുന്നു, അങ്ങനെ ഇതിനെ കിട്ടിയത്.
0: നമ്മുടെ മനസ്സറിഞ്ഞ ദൈവം മക്കനൊരു മകളെ കൊടുത്താൽ
1: ഭയങ്കര ഭാഗ്യമാണ് എനിക്കത്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ജീവിതമൊക്കെ ഇങ്ങനെ അടിച്ചുപൊളിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇതുപോലെ പോകാൻ സാധിക്കട്ടെ എന്ന് പരിചയപ്പെട്ടത് സന്തോഷം കേട്ടോ.
1: ഓക്കെ.
0: ഓക്കെ, അപ്പൊ നമ്മളെ കരുതി നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുക്കിലെത്തി ഇന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെട്ടത് പത്തനാപുരം സ്വദേശിയായ ഗീത ചേച്ചിയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. Tararira tararira tararira tararare tararira

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astra FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ചന്തമുക്കിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്ത് ഒരു കൂട്ടുകാരനുണ്ട്. കൂട്ടുകാരനെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: ആദിത്യൻ.
0: ആദിത്യൻ, ആദിത്യ വീടടുത്ത് തന്നെയാണോ?
1: അല്ലല്ല, ഞാൻ ട്രിവാൻഡ്രത്ത് വരെയാണ്.
0: ട്രിവാൻഡ്രത്ത് വരികയാണ്? അമ്പലത്തിൽ വല്ല വന്നെയാണ്?
1: അമ്പലത്തിൽ തൊഴിലാണ് വന്ന്.
0: ശരി ശരി. അപ്പൊ ട്രിവാൻഡ്രത്ത് എവിടെയാ വീട്?
1: ട്രിവാൻഡ്രത്ത് പോത്തൻകോട്.
0: പോത്തൻകോടാണ്? ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയത്തി.
0: ഹാപ്പിയായിട്ട് പോകും?
1: ആ, എല്ലാരും ഹാപ്പിയാണ്.
0: ആദ്യം എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഇപ്പം പ്ലസ് ടുവിനെ പഠിക്കുക.
0: പ്ലസ് ടുവിന് പഠിക്കുകയാണ്? ഓക്കെ. ഏത് സ്ട്രീമാണ്?
1: ഹ്യൂമാനിറ്റീസ്.
0: ഹ്യൂമാനിറ്റീസ് ആണ്? ഓക്കെ. എന്തുകൊണ്ട് ഹ്യൂമാനിറ്റീസ് ചൂസ് ചെയ്തത്?
1: ഹ്യൂമാനിറ്റീസ് ചൂസ് ചെയ്ത് അത് ഞാൻ അത് പഠിക്കാൻ താല്പര്യമുള്ളതുകൊണ്ട്. അത് എനിക്ക് പഠിക്കാൻ ഇഷ്ടമായതുകൊണ്ട് നമ്മള് പഠിക്കാൻ പറ്റുന്നതല്ലേ എടുക്കാൻ പറ്റും, അതുകൊണ്ട് അത് എടുത്ത്.
0: സയൻസ് താല്പര്യമായിരുന്നു?
1: സയൻസ് അത്രയും ബുദ്ധിമുട്ട് എനിക്ക് ഏറ്റെടുക്കാൻ താല്പര്യമില്ല.
0: ഓക്കെ. അത്രയും കൂടെ എനിക്ക് അങ്ങനെ ബുദ്ധി ഉപയോഗിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഹ്യൂമാനിറ്റീസ് ചൂസ് ചെയ്തല്ലേ? ശരി ശരി. ഞാൻ കേട്ടോ, ഹ്യൂമാനിറ്റീസ് ഒക്കെ ചൂസ് ചെയ്തിട്ടെ ഭാവിയിലേക്ക് ഈ സിവിൽ സർവീസ് ഒക്കെ പോകാൻ ആഗ്രഹം?
1: എളുപ്പമാണ് അത് പോകാനായിട്ട്. കുറച്ച് പഠിച്ചാൽ മതി. പിന്നെ അത് ഹിസ്റ്ററി വരുന്നുണ്ട്, പൊളിറ്റിക്സ്, അല്ലാതെ കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നി.
0: ഓക്കെ, ശരി ശരി. അപ്പോൾ ഈ പ്ലസ് ടു പ്ലസ് വൺ എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ കടമ്പയാണല്ലോ ലൈഫില്. എങ്ങനെ അതിനെ നോക്കിക്കാണും?
1: കുഴപ്പമില്ല, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അത് രീതിക്ക് പോകാൻ പറ്റും. പഠിച്ചില്ലെങ്കിൽ പോക്കാണ്.
0: ഓക്കെ. അപ്പൊ ഇതെല്ലാം പഠിച്ച് മുൻപോട്ട് പോവുക, സന്തോഷത്തോടെ ഇരിക്കുക. ലൈഫിൽ ഇതൊരു വലിയ കടമ്പയൊന്നും അല്ല. ഇനിയും ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സും നമുക്ക് താണാനുണ്ട്. സോ അപ്പൊ ഇതെല്ലാം ആ ഒരു ലക്ഷ്യത്തോടെ മുൻപോട്ട് പോകട്ടോ. സോ അപ്പൊ ഇതെല്ലാം ഇത് പരിചയപ്പെടുന്നതിൽ സന്തോഷം. സോ അങ്ങനെ നമ്മൾ അങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കാർ ആ ചന്തമുക്കിലെത്തിയിരുന്ന ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ പരിചയപ്പെടുന്നത് പ്ലസ് ടു വിദ്യാർത്ഥിയായ ആദിത്യനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബോർഡ് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90യുടെ ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: You are listening to Ashraya FM 90 Nadinuppam നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ചന്തമുക്കിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേര് എങ്ങനെയാണ്?
1: വിജയകുമാർ.
0: വിജയകുമാർ ചേട്ടാ, വീടടുത്തിനെയാണോ?
1: എഴുകോൺ.
0: എഴുകോൺ സ്വദേശിയാണ്. ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ ഭാര്യ, രണ്ട് മക്കൾ.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മോളിവിടെ വിജയ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, മോന് പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ വേണ്ടി.
0: ഓക്കെ, ശരി ശരി. അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഓട്ടോ ഓടി.
0: ഓട്ടോ റിക്ഷ തൊഴിലാളിയാണ്?
1: എഴുകോൺ കിടന്നോളൂ.
0: എഴുകോണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പം എങ്ങനെ പോകുന്നു ഓട്ടോ ജീവിതമൊക്കെ?
1: കുഴപ്പമില്ലാണ്ട് ഞാൻ പോകുന്നു. കുഴപ്പമില്ലാണ്ട് പോകുന്നെങ്കിൽ നമ്മൾ വേറെ അനാപത്തി ചെലവൊന്നും ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്.
0: ഓട്ടോ ഉണ്ടോ? ഇപ്പോൾ
1: ഓട്ടം കുറവാണ്.
0: കുറവാണ്. എന്താണ്, ഈ പൊതുവെ ഇപ്പോൾ ഞാൻ ഒരുപാട് ഓട്ടോച്ചേട്ടന്മാരെ പരിചയപ്പെടാറുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് പൊതുവേ ഓട്ടത്തിന് നല്ല കുറവുണ്ട്, പഴയ പോലെ അല്ല അവസ്ഥ എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ കാരണം?
1: എല്ലാ കൊല്ലമുള്ള ഒരു 10-20 ദിവസം പ്രശ്നമാണ്.
0: പ്രശ്നമാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ഡീസലിൻ്റെ വില വർധനയൊക്കെ നമുക്ക് അഫക്ട് ചെയ്യുന്നുണ്ടോ? പ്രശ്നമാണോ?
1: ആ, അതുണ്ട്. ഒരു എക്സ്ട്രാ നമുക്കൊരു 10-60 രൂപ എക്സ്ട്രാ ചിലവ് വരുന്നുണ്ട്.
0: ചിലവ് വരുന്നുണ്ട്
1: ഓവറായിട്ട്.
0: അപ്പം കഴിഞ്ഞ ദിവസം ചേട്ടൻ പറഞ്ഞ് പ്രിയദർശിനി ബസ് വന്ന ശേഷം നമ്മുടെ ഹോട്ടൽ ആരും കയറാൻ ആളില്ലെന്ന്, അങ്ങനെയുണ്ടോ?
1: റിട്ടേൺ കയറത്തില്ലെന്നേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ നമ്മളിപ്പം സ്ഥിരം നമ്മൾ ഓട്ടോ വിളിക്കുന്ന ഒരു ഓട്ടോ വിളിച്ചുകൊണ്ടിരിക്കും, അവര് നമ്മൾ റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കണ്ട.
0: പ്രിയദർശിനി കൊണ്ടുപോയി ആൾക്കാരെ മൊത്തം.
1: അവിടെ അത് പ്രിയദർശിനി കൊണ്ടുപോയി.
0: ഓക്കെ, ശരി ശരി.
1: നോക്കി നിൽക്കുക, പ്രിയദർശിനി ബസ് നോക്കി നിൽക്കുക. ചില അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ദിവസം അവർക്ക് ഒരു 15-30 രൂപ 7 മണിന്നാണെങ്കിലും കൊട്ടാരക്കര വരുന്ന 15-30 രൂപ അവർക്ക് ലാഭം. ഒരു ദിവസമേ ഒരു ലാഭം. ഇപ്പം കൊല്ലത്ത് പഠിക്കാൻ പോകുന്ന പെൺപിള്ളേരാണെങ്കിൽ അവർക്ക് 25-50 രൂപ ലാഭം എഴുപണി. കൊട്ടാരക്കര കൂടുതല അത് അവർക്ക് സേവ് ചെയ്യാൻ പറ്റും. ആ, ഈ 50 രൂപ വെച്ച് വേണ്ട കൂട്ടുമ്പോൾ 1500 രൂപ ഒരു കുട്ടിക്ക് ലാഭമല്ല. 25-25 ഒരു ദിവസം 50 രൂപ വെച്ച് സ്കൂൾ കോളേജ് പഠിക്കുന്ന പിള്ളേർക്കൊക്കെ അതൊരു നല്ലൊരു ഇതാണ്. പക്ഷെ സ്കൂളിൽ പഠിക്കുന്ന ആൺകുട്ടികൾക്ക് കൂടെ കൊടുക്കണമായിരുന്നു, അതൊരു ആവശ്യമായിരുന്നു. ഈ പഠിക്കുന്ന കുട്ടികൾ, ആൺകുട്ടികളെ അവരെ ഒഴിവാക്കാൻ പറ്റത്തില്ല, അവരും ജോലി ചെയ്യുന്നില്ലല്ലോ, അവരും പഠിക്കുകയില്ല. പഠിക്കുന്ന കുട്ടികളെയും കൂടെ ആൺകുട്ടികളെയും കൂടെ ആ കൂട്ടത്തിൽ ചേർക്കണമായിരുന്നു, അത്രേ ഉള്ളൂ. വേറെ
0: അഭിപ്രായം?
1: ഡെയിലി ബേസിൽ ജോലി ചെയ്യുന്ന അത്രയോ പെൺപിള്ളേർക്ക് നിങ്ങൾക്ക് എഴുപണിന്ന് കൊട്ടാരക്കര വന്ന് ജോലി ചെയ്യുന്ന കൊല്ലം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam. ഹലോ, നമസ്കാരം. ഇതാരാണ്?
1: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
0: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ടേ,
0: ആയിരം പരാമുത്തുണ്ടേ,
2: അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരം പരാമുത്തുണ്ടേ.
3: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനെ വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90.
4: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

Yes, we are back on Radio and with me RJ Srishant on Astra FM 90 Nadirupum Natargupum. അപ്പോൾ നമ്മൾ അങ്ങനെ ഇന്ന് റേഡിയോ വണ്ടിയുമായി നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുകിലെത്തി. ഇന്ന് ഒരുപാട് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു അല്ലെ. കുറച്ച് പേരുടെ നല്ല വിശേഷങ്ങളും അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും കേട്ടു. അപ്പോൾ റേഡിയോ വണ്ടിക്ക് ഇതേ തൽക്കാലം ഇവിടുന്ന് വണ്ടിതിരിക്കേണ്ട സമയമായി. എന്നിരുന്നാലും റേഡിയോ വണ്ടിയുടെ യാത്രകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മറ്റൊരു വിഷയമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങളുടെ ശബ്ദമായ റേഡിയോ വണ്ടി കേട്ടുകൊണ്ടേയിരിക്കൂ. സോ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
5: വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിത് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹായ്, ഹലോ, നമസ്കാരം, വെരി ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു കാസിറ്റ് കഫി. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം കാസിറ്റ് കഫിയുമായിട്ട് ഇതായി എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല, RJ അനൂഷയാണ് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് 2 മണിക്കൂർ നേരത്തേക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാനുള്ള സമയമാണ് നമ്മുടെ ഈ ഒരു കാസിറ്റ് കഫേ എന്ന പ്രോഗ്രാമിലൂടെ. സങ്കടം വന്നാലും സന്തോഷം വന്നു കഴിഞ്ഞാലും നമ്മളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, മനസ്സിനൊന്ന് റിലാക്സ് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ടാണല്ലേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു കാസറ്റ് കഫേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പാട്ടുകളെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ, സങ്കടത്തെപ്പറ്റിയും അതുപോലെ സന്തോഷത്തെപ്പറ്റിയും പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലേക്ക് ഒരു പാട്ട്, ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് ഓടിയെത്തിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു പാട്ട് നമ്മുടെ ഈ ഒരു കാസറ്റ് കഫേ എന്ന പ്രോഗ്രാമിലൂടെ കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ട് എങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291090 0974219909 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് പാട്ടുകളൊക്കെ ഡിമാൻഡ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ വിളിച്ചിട്ട് കണക്ട് ആയില്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490900 എന്ന നമ്പറിലേക്കാണ്, 9526649090 എന്ന നമ്പറിലേക്ക്. അപ്പോൾ എന്തായാലും നമ്മളിത് ഐശ്വര്യമായിട്ട് നമ്മുടെ കാസറ്റ് കഫേ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2 നല്ല പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നത്. കീപ് ഓൺ ലിസണിങ് ടു ആസ്ഫ്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: യെസ്, വെൽക്കം ബാക്ക് ടു കാസിക് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതാ കൂടെയുള്ളത് വേറെ ആരുമല്ല, ആർജെ അനൂഷയാണ് കേട്ടോ. അപ്പോൾ പാട്ടുകളൊക്കെ ചോദിച്ചു വാങ്ങിക്കാനുള്ള സമയമാണ് ഇനി അങ്ങോട്ട് 2 മണിവരെ എന്നുള്ള നമ്മുടെ സമയം കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടൊക്കെ കേൾക്കാനായിട്ട് ആഗ്രഹമൊക്കെ വരുന്നുണ്ടെങ്കിൽ ആഗ്രഹം ഒന്നും മാറ്റി വെക്കേണ്ട, വേഗം തന്നെ ഫോൺ എടുത്ത് ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04742919090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ, 9526490090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എന്തായാലും ഇതാ ഒരു കോളർ വെയിറ്റിംഗിലാണ്, പാട്ട് ചോദിച്ചു വാങ്ങിക്കാനായിട്ട് നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ? ആൽഫി. ആൽഫിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? വിഷമമൊന്നും ഇല്ല. എനിക്ക് ഹലോ വെച്ചപ്പോഴത്തേക്ക് ഒരു വിഷമമുള്ള പോലെയൊക്കെ തോന്നി. അങ്ങനെയൊന്നും ഇല്ലല്ലേ, ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിന്റെ വിഷമമായിരിക്കും അല്ലേ. എന്താ കിടക്കുവാണോ? ഓക്കെ, എന്തു പറ്റി വയ്യേ? പാട്ട് കേട്ട് കിടക്കുകയായിരുന്നു അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും മൂഡൊക്കെ ഒന്ന് ചേഞ്ച് ആക്കാനായിട്ട് ഏത് പാട്ടാണ് ഇന്ന് ആൽഫിക്ക് കേൾക്കേണ്ടത്? സുൽത്താൻ എന്ന പാട്ട് കേൾക്കണോ അല്ലേ. ഡാൻസ് ചെയ്യാനാണോ? അല്ലാതെ കേൾക്കാൻ, ഇങ്ങനെ എൻജോയ് ചെയ്യാനല്ലേ. ഓക്കെ, എന്തായാലും ഒരു പവർഫുൾ സോങ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. സിനിമ ഉണ്ടായിരുന്നോ ആടുത്രീ? ഇഷ്ടപ്പെട്ടോ? ഏതാ ഇഷ്ടപ്പെട്ടത്? ആട് 1 ആണോ 2 ആണോ 3 ആണോ? ടൂവും ത്രീയും ആണ് ഇഷ്ടപ്പെട്ടത് അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ആട് 3-യിലെ പാട്ട് വെച്ച് തരാം. പാട്ട് ഡെഡിക്കേഷൻ ഉണ്ടോ? നമ്മുടെ എല്ലാ ലിസണേഴ്സിനും വേണ്ടിട്ട് അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. പാട്ട് കേട്ട് കിടന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പോൾ എന്തായാലും ആൽഫി വിളിച്ചിട്ട് നല്ലൊരു അടിപൊളി സോങ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ആടുത്രയിലെ സുൽത്താൻ എന്ന് തുടങ്ങുന്ന സോങ് ആണ്. പാട്ട് പാടിയിരിക്കുന്നത് അനില രാജീവാണ്. ഈ പാട്ടിന് മ്യൂസിക് നൽകിയിരിക്കുന്നത് ഷാൻ റഹ്മാനും അതുപോലെ തന്നെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് മനു മജിദ് സാറും ചേർന്നിട്ടാണ്. അപ്പോൾ നല്ലൊരു പാട്ട് ആൽഫിക്ക് വേണ്ടിയിട്ടും നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിനും വേണ്ടിയിട്ട് വെച്ച് തരുന്നതായിരിക്കും. ആൻഡ് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് സരികയാണ്. ചേച്ചി, എനിക്ക് നാൻ അവൾ ഇല്ലേ എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ? ഡെഡിക്കേറ്റഡ് ബൈ ആശ്രയ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ആശ്രയയിലെ എല്ലാ മെമ്പേഴ്സിനും വേണ്ടിയിട്ട് സരിക ചോദിച്ചിരിക്കുന്ന പാട്ടാണ് നാൻ അവൾ ഇല്ലേ എന്ന പാട്ട്. മാസ് എന്ന സിനിമയിലെ ഒരു അടിപൊളി സോങ് തന്നെയാണ് സരിക ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. ചിന്മയും കാർത്തികും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. യുവാൻ ശങ്കർ രാജയാണ് പാട്ടിൻ്റെ മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ 2 നല്ല പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാൻ പോകുന്നത്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആസ്പ്രേയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2150. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 to June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: ആശ്രയ FM 90.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: അനുബന്ധിച്ച് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

കോണ്ടെസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോണ്ടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: യെസ് അങ്ങനെ ആടുത്രി എന്ന മൂവിയിലെ ഒരു അടിപൊളി സോങ് ആണ് നമ്മളിപ്പോൾ കാസറ്റ് കഫേയിലൂടെ കേട്ട് എൻജോയ് ചെയ്തത്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 33 മിനിറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് കൂടെയുള്ളത് വേറെ ആരുമല്ല ആർജെ അനുഷയാണ്. ഇഷ്ടപ്പെട്ട പാട്ട് ഇതുപോലെ ചോദിച്ചു വാങ്ങിക്കാനായിട്ട് ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909 എന്ന നമ്പറിലേക്കാണ്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ എന്തായാലും അടുത്തൊരു കോളർ വെയിറ്റിംഗിലാണ്, നോക്കാം ആരാണെന്ന്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ? എന്തൊക്കെയുണ്ട് സുധർമ്മ ചേച്ചി വിശേഷങ്ങൾ? ആണല്ലേ. അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞോ?
1: അടുക്കളയിലല്ല, ചെറിയൊരു
0: കടയിലിരിക്കുകയാണല്ലേ. അപ്പൊ ഫുഡ് കഴിക്കുന്ന സമയം എപ്പോഴാ? ആയി വരുന്നതേ ഉള്ളല്ലേ,
1: 1:30-2 മണിയൊക്കെയാവും.
0: ആഹ്, അപ്പൊ അതുവരെ ഇങ്ങനെ പാട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കാം. എന്തായാലും ഇപ്രാവശ്യം വിളിച്ച് പാട്ട് പറയാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അപ്പൊ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: നമ്മളിന്ന് സിനിമയിലെ അമ്മയെ ഒന്ന് കാണാന്നുള്ള
0: പാട്ടാണ് കേൾക്കേണ്ടത് അല്ലേ. ഓക്കെ, അമ്മയെ മിസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ ആ പാട്ട് ആർക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേഷൻ? എല്ലാ അമ്മമാർക്കും വേണ്ടിട്ടല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും സുധർമ്മ ചേച്ചി വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ദാസാറ് പാടി ഗംഭീരമാക്കിയ ഒരു നല്ല പാട്ട് തന്നെയാണ് എന്നമ്മയെ ഒന്ന് കാണാൻ എന്ന് തുടങ്ങുന്ന പാട്ട്. അപ്പൊ എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് നമ്മുടെ സുധർമ്മ ചേച്ചി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ചോദിച്ചിരിക്കുന്ന പാട്ട് ഉറപ്പായിട്ടും വെച്ച് തരുന്നതായിരിക്കും. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. ഹായ് അനുഷ ചേച്ചി, ഞാൻ വൈഷ്ണ ആണ്. എനിക്ക് കൃഷ്ണ മൂവിയിലെ ചെമ്പനീർ പൂവേ എന്ന സോങ് ഇട്ട് തരുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈഷ്ണ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അല്ലു അർജുൻ്റെ ഒരു അടിപൊളി മൂവി തന്നെയാണ് കൃഷ്ണ എന്ന മൂവി. ആ ഒരു സിനിമയിലെ നല്ലൊരു പാട്ടാണ് ചെമ്പനീർ പൂവേ എന്ന് തുടങ്ങുന്ന പാട്ട്. അഫ്സലാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ രണ്ട് നല്ല പാട്ടുകളാണ് നമ്മൾ ദാ കാസറ്റ് കഫേയിലൂടെ കേൾക്കാൻ പോകുന്നത്. കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രേഫം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം Pere Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
1: Fashionum trendum ini swapnamalla ningalude fashion swapnangal ini midamaya vilayil Bhavana Fashion and Retail Kottarakara Bhavana a complete fashion destination

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
0: Ashraya FM 90, Nadanoppam, Nattarkoppam.
2: Ashraya FM 90 il ini Aakashavani Vaarthakal.

0: ഇന്ത്യയിലെ പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ മാത്രമല്ല വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച കേരള നിയമസഭയിൽ പുരോഗമിക്കുന്നു. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് സഭയിൽ പ്രതിപക്ഷ ബഹളം. ഇസ്രായേൽ ലെബനൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനാണ് യുഎസിന്റെ നേതൃത്വത്തിൽ ചർച്ച. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തിരുവനന്തപുരത്ത്. ജില്ലയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ മാത്രമല്ല വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ ദശകത്തിൽ ഗതാഗത കണക്ടിവിറ്റി അടിസ്ഥാന സൌകര്യങ്ങളിലുണ്ടായ ഗണ്യമായ വികാസം രാജ്യത്തെ സമസ്ത മേഖലയെയും ത്വരിതപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. റോഡ്, ഹൈവേകൾ, ജലപാതകൾ, വിമാനത്താവളങ്ങൾ എന്നിവ മികച്ച വളർച്ചയാണ് കൈവരിച്ചതെന്നും പ്രധാനമന്ത്രി.
1: आज करीब 1,28,00,000 लोग हर रोज मेट्रो से सफर कर रहे हैं. बीते वर्षों में एयरपोर्ट की संख्या डबल हुई है. इससे कई छोटे छोटे शहरों में भी मिडिल क्लास को हवाई यात्रा की सुविधा पहली बार मिली है. पिछले 12 वर्षों के जो भी सिद्धियां देश की रही है उनके मूल में राष्ट्र प्रथम की भावना ही केंद्र में है.
0: നാഷണൽ അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പുതിയ പോർട്ടൽ ലക്ഷ്യമിടുന്നതെന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ പ്രധാന ഡിജിറ്റൽ ജനക്ഷേപ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കെ എൻ ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്ന് അറിയിച്ചു. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. വികസിത രാഷ്ട്രത്തിലേക്കുള്ള യാത്രയിൽ സൈക്ലിംഗ് വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ആരോഗ്യകരമായ ജീവിതശൈലി സാധ്യമാക്കുന്നതിലുപരി മലിനീകരണം നിയന്ത്രിക്കാനും ട്രാഫിക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഇന്ധനം ലാഭിക്കാനുമെല്ലാം സൈക്ലിംഗ് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായി സ്പോർട്സ് അതോറിറ്റി തിരുവനന്തപുരത്ത് ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ നടത്തിയ സൈക്ലിംഗ് പരിപാടിയായ സൈക്ലിംഗ് ബൈ ദ സീ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫൺറൺ പരിപാടിയും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 2 മുതൽ 17 വരെ 2954 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 3,176 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തതായും മന്ത്രി അറിയിച്ചു. കേരളത്തിൽ സെൻസെക്സ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.government.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടക്കും. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഒരു റിപ്പോർട്ട്.
3: ഈ വർഷം സർക്കാർ ആകെ 131 പത്മ അവാർഡുകളാണ് പ്രഖ്യാപിച്ചത്. ഇതിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡുകൾ എന്നിവ ഉൾപ്പെടുന്നു. അവാർഡ് ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. കേരളത്തിൽ നിന്നും ജസ്റ്റിസ് കെ ടി തോമസ്, മുതിർന്ന മാധ്യമ പ്രവർത്തകനായ പി നാരായണൻ എന്നിവർക്ക് പത്മവിഭൂഷണും, നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്ക് പത്മഭൂഷണും, നർത്തകി കലാമണ്ഡലം വിമല മേനോന് പത്മശ്രീയും രാഷ്ട്രപതി സമ്മാനിക്കും. 16 പേർക്ക് മരണാനന്തര ബഹുമതിയായി പുരസ്കാരം സമർപ്പിക്കും. 1954 സ്ഥാപിതമായ പത്മ അവാർഡുകൾ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് പ്രഖ്യാപിക്കുന്നത്. കലാ, സാഹിത്യം, വിദ്യാഭ്യാസം, കായികം, വൈദ്യശാസ്ത്രം, സാമൂഹിക പ്രവർത്തനം, ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, പൊതുകാര്യങ്ങൾ, വ്യാപാരം, വ്യവസായം തുടങ്ങി വിവിധ മേഖലകളിലെ അസാധാരണമായ നേട്ടങ്ങൾക്കാണ് പുരസ്കാരം നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇസ്രായേൽ ലെബനൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കൂടുതൽ ശക്തമാക്കാനും മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനുമാണ് യുഎസിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ചർച്ചകൾക്ക് മുന്നോടിയായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഓനുമായും സംസാരിച്ച് സാഹചര്യം വിലയിരുത്തി. മേഖലയിൽ വീണ്ടും ഒരു യുദ്ധ സാഹചര്യം ഒഴിവാക്കാനുള്ള യുഎസിന്റെ നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ദീർഘവീക്ഷണമുള്ള നേതാവും മികച്ച ഒരു വിദ്യാഭ്യാസ വിദഗ്ധനുമായിരുന്നു ശ്യാമപ്രസാദ് മുഖർജിയെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. ദേശീയ താൽപര്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധത രാജ്യം എക്കാലവും സ്മരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. രാത്രി 10:30 മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രാൻസ് പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന അർജന്റീന ഓസ്ട്രിയ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. ലയണൽ മെസ്സിയാണ് 2 ഗോളുകളും നേടിയത്. എഫ് ഐ എച്ച് പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മന്ത്രിസഭയിൽ നിന്നും രാജിവച്ചു. രാജ്യസഭാ കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് രാജി. രാഷ്ട്രപതി ദ്രൌപദി മുർമു അദ്ദേഹത്തിന്റെ രാജി സ്വീകരിച്ചു. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെയും ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസന മന്ത്രാലയത്തിന്റെയും ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായിരുന്നു ശ്രീ ജോർജ് കുര്യൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ ജിഒവി, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെയും അറിയിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 75 പോയിന്റ് ഉയർന്ന് 77167 നിഫ്റ്റി 26 പോയിന്റ് നേട്ടത്തിൽ 24129 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1520 താഴ്ന്ന് 1,07,000 ഗ്രാമിന് 13,375 ഇന്നത്തെ വില. സിബിഎസ്ഇ പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതുവരെയും മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഇന്ന് രാത്രി 11:59 വരെ സമർപ്പിക്കാം. യോഗ്യതാ പരീക്ഷയ്ക്ക് മാർക്ക് നേടിയ മാർക്കുകൾ പരിശോധിക്കുന്നതിനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾക്ക് 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ മാത്രമല്ല വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച കേരള നിയമസഭയിൽ പുരോഗമിക്കുന്നു. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് സഭയിൽ പ്രതിപക്ഷ ബഹളം. ഇസ്രായേൽ ലെബനൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനാണ് യുഎസിന്റെ നേതൃത്വത്തിൽ ചർച്ച. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തിരുവനന്തപുരത്ത്. ജില്ലയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. എഫ് ഐ എച്ച് പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു.

0: യാസിത് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വെൽക്കം ബാക്ക് ടു കാസിറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതാ കൂടിയുള്ളത് ആർ ജെ അനുഷയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം ഒരു മണി കഴിഞ്ഞ് ഒരു മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും പാട്ടൊക്കെ കേട്ട് ലിസണേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടൊക്കെ കേട്ട് കേട്ട് അങ്ങനെ ഒരു മണിക്കൂർ കടന്നു പോയിരിക്കുകയാണ്. ഇനി രണ്ട് മണി വരെയാണ് നമുക്ക് സമയമുള്ളത്. അപ്പോൾ ലൈവിലേക്ക് വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഡിമാൻഡ് ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0479190904 219 9090 എന്ന നമ്പറിലേക്ക്. അതുപോലെ തന്നെ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്കാണ്. അപ്പം എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്, ഹായ്, ഞാൻ കോഴിപ്പാലത്തെ ഷംസുവിക്കയാണ്. ഒരുപാട് പേര് പൈസ തരാനുണ്ട്, അവർക്ക് വേണ്ടി ഓ സൈനബ അഴകുള്ള സൈനബ എന്ന് പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പാവം പിടിച്ചേക്കാൻ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഷംസുക്കയുടെ വിഷമം കൂടി പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് പേര് പൈസ കൊടുക്കാനുണ്ട്, ഒന്നുമില്ലെങ്കിലും ആവശ്യമുള്ള സമയത്ത് ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയല്ല. അപ്പോൾ പൈസയ്ക്ക് അങ്ങ് കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എന്തായാലും ഷംസുക്കയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓ സൈനബ എന്ന പാട്ട് ഉറപ്പായിട്ടും കാസറ്റ് കഫേയിലൂടെ വെച്ച് തരുന്നതായിരിക്കും. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് രാകേഷ് ആണ്. ഹായ്, എനിക്ക് മില്ലേനിയം സ്റ്റാർസ് എന്ന സിനിമയിലെ ശ്രാവൺ ഗംഗ എന്ന പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് രാകേഷ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു അടിപൊളി പാട്ട് തന്നെയാണ് രാകേഷും ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ പാട്ട് എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ടും കൂടി ഡിമാൻഡ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രാകേഷിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും മില്ലേനിയം സ്റ്റാർസ് എന്ന സിനിമയിലെ ശ്രാവൺ ഗംഗ എന്ന ഈ ഒരു അടിപൊളി പാട്ട് നമ്മൾ വെച്ച് തരുന്നതായിരിക്കും. ദാസാറും അതുപോലെ തന്നെ ഹരിഹരൻ സാറും വിജയ് യേശുദാസും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ രണ്ട് നല്ല പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാൻ പോകുന്നത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ഫേയ FM 19 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
6: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം July 10 വരെ മാത്രം.
5: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യാസിൻ കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: കാസറ്റ് കഫേയിലൂടെ അങ്ങനെ മനോഹരമായ പാട്ടുകളൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 19 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ പാട്ടുകളൊക്കെ ചോദിച്ച് വാങ്ങിക്കാനായിട്ട് ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ട നമ്പർ. 9526-4-9090 എന്ന നമ്പറിലേക്ക്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു കോളർ വെയിറ്റിംഗിലാണ്, ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ,
2: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ആരാ സംസാരിക്കുന്നേ?
3: എന്റെ പേര് രാജേഷ്.
2: രാജേഷ് ചേട്ടൻ എവിടുന്നാ വിളിക്കുന്നേ?
3: ഞാൻ ട്രിവാൻഡ്രം ജില്ല വെഞ്ഞാറമൂട്.
2: വെഞ്ഞാറമൂട് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ഓക്കേ, എന്ത് ചെയ്യുന്നു?
3: ഞാൻ ഡ്രൈവറാ, സ്കൂൾ ബസ്സിലെ ഡ്രൈവറാ.
2: ഡ്രൈവർ ആണ്, ഓക്കേ. അപ്പോ ബസ്സിൽ പാട്ടൊക്കെ ഇട്ട് കേട്ടോണ്ടിരിക്കുകയാണോ?
3: ഇല്ല, ഞാൻ വീട്ടിലാ.
2: വീട്ടിലാണ്? വീട്ടില് റേഡിയോ വെച്ച് പാട്ട് കേട്ടോണ്ടിരിക്കുന്നു. ഓക്കേ ഓക്കേ ഓക്കേ. അപ്പൊ ഇനി ഡ്യൂട്ടി വൈകുന്നേരം ആണല്ലേ?
3: മൂന്ന് മണിക്ക്
2: ഫോൺ. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഫുഡൊക്കെ കഴിച്ചോ?
3: ഇല്ല, കഴിച്ചില്ല.
2: കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ഏത് പാട്ടാണ് കാസറ്റ് കഫേയിലൂടെ ഇന്ന് കേൾക്കേണ്ടത്?
3: എനിക്ക്
2: എന്ന പാട്ടല്ലേ? ഓക്കെ. ഹൃതിക് റോഷന്റെ ഫാൻ ആണോ? കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ, ഞാൻ ചോദിച്ചത് അതല്ല, ഹൃതിക് റോഷന്റെ ഫാൻ ആണോ? ഫാനാണ്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ചേട്ടാ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ എന്തായാലും വെഞ്ഞാറമൂട് നിന്നും രാകേഷ് ചേട്ടൻ വിളിച്ചിട്ട് ചോദിച്ചിരിക്കുന്ന പാട്ട് ക്രിഷ് എന്ന മൂവിയിലെ പ്യാർ കി ഏക് കഹാനി എന്ന് തുടങ്ങുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. പാടിയിരിക്കുന്നത് സോനു നിഗം, മാനസ് ശ്രേയാ ഘോഷാൽ എന്നിവർ ചേർന്നിട്ടാണ്. അപ്പൊ എന്തായാലും രാജു ചേട്ടന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് നമ്മൾ വെച്ച് തരുന്നതായിരിക്കും. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. ഹായ് ആശ്രയ, ഞാൻ തൻസിയ, എനിക്ക് മുൻദിനം പാർത്തേനി എന്ന സോങ് പ്ലേ ചെയ്ത് തരണേ എന്ന് പറഞ്ഞിട്ടാണ് തൻസിയ മെസ്സേജ് അയച്ചിരിക്കുന്നത്. വരണമായിരം എന്ന സിനിമയിലെ നല്ലൊരു റൊമാൻറ്റിക് സോങ് തന്നെയാണ് തൻസിയ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. പാട്ട് പാടിയിരിക്കുന്നത് നരീഷയറും പ്രശാന്തിനിയും ചേർന്നിട്ടാണ്. ഹാരിസ് ജയരാജാണ് ഈ ഒരു പാട്ടിന് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തമിഴ് സോങ് ആൻഡ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹിന്ദി സോങ് ദാ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരികയാണ്. കീപ് ഓൺ ലിസണിംഗ് ടു ആ ശ്രേയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ഹായ് മാലിനി, ഐ എം കൃഷ്ണൻ. சொல்லியாகணும், நீ அவ்வளவு அழக. இங்க எவனும் இவ்வளவு அழகா ஒரு இவ்வளவு அழகா பார்த்திருக்க மாட்டாங்க. நான் எல்லாம் பற்றியும்

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: കൃഷ് എന്ന ഭൂമിയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹിന്ദി റൊമാൻറ്റിക് സോങ് ആണ് നമ്മളിപ്പോൾ കാസറ്റ് കഫേയിലൂടെ കേട്ട് എൻജോയ് ചെയ്തത്. ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതായി ഇവിടെ കൂടിയുള്ളത് ആർജെ അനൂഷയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 34 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പാട്ടൊക്കെ മനസ്സിലേക്ക് ഓടി എത്തുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ലൈവിലേക്ക് വിളിച്ചറിയിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0944291909 എന്ന നമ്പറിലേക്കാണ്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9562669909 എന്ന നമ്പറിലേക്ക്. അപ്പൊ എന്തായാലും അടുത്തൊരു കോളർ വെയിറ്റിംഗിലാണ്, നോക്കാം ആരാണെന്ന്. ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ? എന്തൊക്കെയുണ്ട് ശാന്ത ചേച്ചി വിശേഷങ്ങൾ?
1: നല്ല വിശേഷം,
0: സുഖമായിട്ട് പോകുന്നു. അംഗനവാടിയിലാണ്. ഓക്കെ, ഫുഡൊക്കെ കഴിച്ചോ?
1: ഞങ്ങള് 2 മണിയൊക്കെ ആകുമ്പോഴേ കഴിക്കും. മക്കൾ ഉറങ്ങാനുണ്ട്, ഉറങ്ങി കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് കഴിക്കും.
0: ആണല്ലേ, അപ്പൊ മക്കളൊക്കെ ഉറങ്ങിയോ ഫുഡൊക്കെ കഴിച്ചിട്ട്?
1: ഇന്നലെ ഒരു പുതിയ കുട്ടി അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, അവര് ഉറങ്ങിയിട്ടില്ല, അവര് ഭയങ്കര കരച്ചിലാണ്, അമ്മച്ചിയെ കാണണമെന്ന് പറഞ്ഞു.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഇങ്ങനെ പിള്ളേരൊക്കെ കരയുമ്പോ എന്ത് പറഞ്ഞിട്ടാ ടീച്ചർ ആശ്വസിപ്പിക്കുക?
1: അവരെ നമ്മള് തമാശയൊക്കെ പറഞ്ഞ് ആ ഒരു മൈൻഡിൽ നിന്ന് മാറ്റി ഇപ്പം കൊണ്ട് കാണിക്കാം, കരയരുത്, അമ്മച്ചി എടുത്ത് പോവാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും.
0: എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞു ഒപ്പിക്കും അല്ലേ? ആണല്ലേ, ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കാസറ്റ് കഫേയിലൂടെ കേൾക്കേണ്ടത്?
1: നമ്മളെ പള്ളിച്ചട്ടമ്പി എന്ന സിനിമയിലെ കാറ്റ് ചെമ്പകം പൂത്തല്ലോ എന്ന പാട്ട് കേൾപ്പിച്ചേരണേ മോളെ.
0: ഓ, ഉറപ്പായിട്ടും കേൾപ്പിച്ചേരാം. വളരെ നല്ലൊരു പാട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എന്റെ മോളെ, ഞാൻ രാവിലെ പോയിരുന്നു. ഇപ്പൊ മോക്കറിയാം ഞാൻ അംഗൻവാടി ഈ സമയത്ത് പാട്ട് ചോദിക്കുമെന്നറിയാം. അപ്പൊ എന്റെ മോള് പറഞ്ഞു, അമ്മേ എനിക്ക് വേണ്ടി ഇന്ന് അമ്മ ഈ പാട്ട് തന്നെ ചോദിക്കണേന്ന് പറഞ്ഞു.

0: ഓക്കെ, അപ്പൊ മോള് ഇത് കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ?
1: മോള് വീട്ടിലാണ്.
0: ആ ഓക്കെ, അപ്പൊ മോളുടെ പേരെന്താണ്? നീതു. ഓക്കെ, അപ്പൊ നീതുവിന് വേണ്ടിട്ട് അമ്മയുടെ വക പള്ളിച്ചട്ടമ്പയിലെ പാട്ട് ഉറപ്പായിട്ടും വെച്ച് തരുന്നതായിരിക്കും കേട്ടോ. വെൽക്കം വെൽക്കം വെൽക്കം. അപ്പൊ ശാന്ത ചേച്ചിയാണ് വിളിച്ചിട്ട് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. പള്ളിച്ചട്ടമ്പ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്ക് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അതും നീതുവിന് വേണ്ടിയിട്ട് വിശാൽ മിശ്ര, അവണി മൽഹാർ എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ജെക്സ് ബിജോയ് ആണ് ഈ ഒരു പാട്ടിന്റെ മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ ആശ്രയ എഫ് എം. ഇന്നത്തെ കാസറ്റ് കഫേയില് സബ്സെ ബഡാ ഖിലാഡി എന്ന ഹിന്ദി സിനിമയിലെ മുക്കാല മുക്കാബില എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് വടക്കേ വാവണ്ണൂരിൽ നിന്നും പി വി മുഹമ്മദ് ഇക്കയാണ് കേട്ടോ. അപ്പോൾ ഒരു അട്ടിപൊളി തകർപ്പൻ സോങ് തന്നെയാണ് നമ്മുടെ മുഹമ്മദ് ഇക്ക ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇക്കയ്ക്ക് വേണ്ടിയിട്ടും ഈ ഒരു ഹിന്ദി സോങ് വെച്ച് തരുന്നതായിരിക്കും. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Odanavattam Pulse Speciality Clinicil ini mudal ella velliyaazhchayum vaikitta 6 mani mudal prashastha physicianum diabetologistumaya Dr. Ranjith Nadinte sevanam labhyamaanu. Koodathe ella nyayaazhchakalilum raavile 10 mani mudal dermatology opil Dr. Navadeep Ravikumarinte sevanam labhyamaanu. Bookingaayi vilikku 0474-296-215-02. Pulse Speciality ക്ലിനിക് ഓടനാവട്ടം.
3: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കാസിറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുകളുമായിട്ട് ഇതാ കൂടെയുള്ളത് ആർ ജെ അനൂഷയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് തസ്നിയയാണ്. ഹലോ, എനിക്ക് അഴകേ നീ എന്നെ പിരിയല്ലേ എന്ന പാട്ട്, ഹാപ്പി ബി ഹാപ്പി എന്ന മൂവിയിലെ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുമോ? ഹലോ ആശ്രയ, ഹലോ പ്ലേ ചെയ്യുമോ പ്ലീസ് പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തസ്നിയ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്തായാലും ഒരു ബ്രോക്കൺ ഹാർട്ടായിട്ടിരിക്കുകയാണോ എന്ന് നമുക്ക് തോന്നുന്നു, കാരണം ചോദിച്ചിരിക്കുന്ന പാട്ട് ആ ഒരു ലെവലിലാണ്. എന്തായാലും വിഷമമൊക്കെ മാറട്ടെ കേട്ടോ. നല്ലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലു അർജുൻ്റെ ഹാപ്പി ബി ഹാപ്പി എന്ന സിനിമ പണ്ടൊക്കെ വളരെയധികം വലിയൊരു തരംഗം സൃഷ്ടിച്ച മൂവിയാണ്. ഇന്ന് വീണ്ടും റീറിലീസ് ചെയ്തിട്ടും നല്ല രീതിയിൽ കോടികൾ നേടാനായിട്ട് സാധിച്ച ഒരു മൂവി തന്നെയാണ്, കളക്ഷൻ നേടാനായിട്ട് സാധിച്ച ഒരു മൂവി തന്നെയാണ്. അപ്പോൾ അല്ലു അർജുൻ്റെ കരിയറിലെ തന്നെ ബെസ്റ്റ് മൂവീസിലൊരു മൂവിയായിട്ട് നമുക്കൊക്കെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഹാപ്പി ബി ഹാപ്പി എന്ന മൂവി. അപ്പോൾ ആ സിനിമയിലെ നല്ലൊരു പാട്ട് തന്നെയാണ് തസ്നിയ ചോദിച്ചിരിക്കുന്നത്, അഴകേ നീ എന്നെ പിരിയല്ലേ എന്ന് തുടങ്ങുന്ന പാട്ട്. എന്തായാലും ഈ ഒരു പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ കാസിറ്റ് കഫേ വൈൻഡപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. കാരണം നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 കഴിഞ്ഞ് 55 മിനിറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. So keep on listening to Ashray from 19 Nadinoppam Natargoppam. It's me RJ Anusha signing off.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Hey, hello, good afternoon. Welcome to Loudspeaker with me, RJ Srishant. Gunashraya, FM 90, Nadinopum, Natargopum. അപ്പൊ നല്ല ഭക്ഷണത്തെ സ്നേഹിക്കുന്ന കുറച്ചധികം മനുഷ്യർക്ക് വേണ്ടിയുള്ള ലൗഡ് സ്പീക്കർ ആണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കേട്ടോ. ഞാനിന്ന് പറയാൻ പോകുന്നത് പേര് കേൾക്കുമ്പോൾ തന്നെ വായിൽ കപ്പൽ ഓടിക്കാൻ പാകത്തിൽ വെള്ളം ഊറുന്ന കുറച്ചധികം കിടിലൻ ചിക്കൻ റെസിപ്പീസിനെ പറ്റിയാണ്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയായ കാന്താരി ചിക്കൻ ഫ്രൈയെ പറ്റിയാണ്. സാധാരണ നമ്മൾ കഴിക്കുന്ന ചിക്കൻ ഫ്രൈയിൽ നിന്നും അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാടൻ കാന്താരി മുളകിന്റെ ആ ഒരു സ്പെഷ്യൽ എരിവും സ്വാദും തന്നെയാണ്. കാന്താരിയുടെ എരിവെന്ന് പറയുമ്പോൾ അത് വെറും എരിവല്ല, അതൊരു പ്രത്യേക ഫീൽ ആണല്ലേ. നല്ല നാടൻ വെളിച്ചെണ്ണയിൽ കാന്താരിയും ചെറിയുള്ളിയും കറിവേപ്പിലയും ഒക്കെ ചേർന്ന് മൊരിയിച്ചെടുക്കുന്ന ചിക്കൻ അതൊരു അടിപൊളി ഫീൽ ആയിരിക്കും കഴിക്കുമ്പോൾ അല്ലേ. അത് അനുഭവിച്ച് തന്നെ അറിയണം. പ്രത്യേകിച്ച് നല്ല മഴയൊക്കെയുള്ള സമയത്താണെങ്കിൽ ചൂടുള്ള ഒരു പ്ലേറ്റ് കാന്താരി ചിക്കൻ ഫ്രൈ കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും വേണ്ട കഴിക്കാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ചതച്ചെടുക്കണം. ഒരു 10-15 കാന്താരി മുളക്, എരിവ് കൂടുതൽ വേണ്ടവർക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചുകൂടി കാന്താരി എടുക്കാം കേട്ടോ. അതിനൊപ്പം ഒരുപിടി ചെറിയുള്ളി, കുറച്ച് വെളുത്തുള്ളി, ഒറഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പില, ഇവെല്ലാം കൂടെ മിക്സ് ചെയ്ത് ജാറിലിട്ട് അല്ലെങ്കിൽ ഒരു കല്ലിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഒത്തിരി അരഞ്ഞ് പേസ്റ്റ് പോലെ ആകരുത് കേട്ടോ. ആ ഒരു ചതഞ്ഞ പാകമാണ് ഇതിന് ശരിയായ ടേസ്റ്റ് തരുന്നത്. ഇനി നന്നായിട്ട് കഴുകി വെള്ളം വാർന്നു പോകാൻ വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ ഈ ചതച്ചു വെച്ച കൂട്ടുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon ഗരം മസാല, 1 ചെറിയ spoon കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. ഈ മസാല ചിക്കനിലേക്ക് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടി ഒരു 1.5 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ ഇതൊന്ന് മാറ്റി വെക്കുന്നത് വളരെ ബെസ്റ്റ് ആണ് കേട്ടോ. എങ്കിൽ ഈ ഒരു കാന്താരിയുടെ എരിവൊക്കെ ചിക്കന്റെ ഉള്ളിലേക്ക് കറക്റ്റ് ആയിട്ട് പിടിക്കുള്ളൂ. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. ഒരു പാൻ അല്ലെങ്കിൽ അടിക്കട്ടിയുള്ള ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കാന്താരി ചിക്കൻ ഉണ്ടാകുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിലേ ആ ഒരു തനി നാടൻ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആ കറിവേപ്പിലയുടെ മണം എണ്ണയിൽ ഇറങ്ങി തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ പതുക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് വേണം ചിക്കൻ വേവിക്കാൻ. ഒരു വശം വെന്ത് കഴിയുമ്പോൾ പതുക്കെ മറിച്ചിട്ട് അടുത്ത വശവും വേവിക്കുക. ചിക്കൻ വെന്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ ആ കാന്താരിയുടെയും ചെറിയുള്ളിയുടെയും ഒക്കെ പച്ച മണം മാറി നല്ലൊരു അസൽ മണം നമ്മുടെ മൂക്കിലേക്ക് അടിച്ചു കയറും. ശരിക്കും പറഞ്ഞാൽ ആ ഒരു മണം വരുമ്പോൾ തന്നെ നമ്മുടെ വിശപ്പ് ഇരട്ടിയാകും കേട്ടോ. അപ്പൊ മനസ്സിലാകാം നമ്മുടെ സ്പെഷ്യൽ കാന്താരി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായിരുന്നു. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിലും മികച്ച മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. നല്ല ചൂട് പൊറോട്ടയുടെ കൂടെയോ മൃദുവായ അപ്പത്തിന്റെ കൂടെയോ ഇനിയിപ്പോ ചോറിന്റെ കൂടെ ആണെങ്കിൽ പോലും ഇതൊരു ഒന്നൊന്നര കോമ്പിനേഷൻ ആണ്. അപ്പൊ തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ളതിൽ ഒരു സംശയം ഉണ്ടാവില്ല. സോ എന്തായാലും ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ ചിക്കൻ വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ചധികം റെസിപ്പീസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും എന്റെ ഇനിയും ഇനിയും ഒരുപാട് റെസിപ്പീസ് ഉണ്ട്, അതിനെ പറ്റിയൊക്കെ പറയണം. സോ കീപ് ഓൺ ലിസണിംഗ് ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജി ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।

0: इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

മിസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ ചിക്കൻ വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ചധികം റെസിപ്പീസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോഴേ ഈ എരിവും പുളിയും ഒക്കെ നിറഞ്ഞ നമ്മുടെ നാടൻ വിഭവങ്ങൾ കഴിച്ചു മടുത്തവർക്ക് ഒരു ചേഞ്ചിന് വേണ്ടി ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഇന്റർനാഷണൽ ഐറ്റത്തെ കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്ന ഹണി ഗാർലിക് ചിക്കൻ ആണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ തേങ്ങിന്റെ മധുരവും വെളുത്തുള്ളിയുടെ ആ ഒരു സ്ട്രോങ് ഫ്ലേവറും ഒക്കെ കൂടി ചേർന്ന ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ് ഈ ഒരു ഡിഷ്. നമ്മൾ മല്ലൂസ് പൊതുവെ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നതാണെങ്കിലും ഈ മധുരവും ഒരൽപ്പം പുളിയും വെളുത്തുള്ളിയുടെ ടേസ്റ്റും ഒക്കെ ചേർന്ന ആ ഒരു സ്റ്റിക്കി ഗ്രേവിയിലുള്ള ഹണി ഗാർലിക് ചിക്കൻ ഒരിക്കൽ കഴിച്ചാൽ പിന്നെ ആരും ഇതിന്റെ ഫാൻ ആയിട്ട് പോകും കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വലിയ പണിയൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെയുള്ള ചുരുക്കം ചില സാധനങ്ങൾ വെച്ച് ഈ ഹണി ഗാർലിക് ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇനി കേൾക്കാം. ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ബോൺലെസ് ചിക്കൻ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇനി ഈ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഒപ്പം ചിക്കൻ ഒന്ന് ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ ആണെങ്കിൽ ടേസ്റ്റ് കുറച്ചുകൂടി അടിപൊളിയായിരിക്കും കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ അതിലേക്ക് ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ നന്നായിട്ട് മുറിഞ്ഞു വരുമ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇനി വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്, അതായത് നമ്മുടെ ഈ ഡിഷിന് ആ പേരും ടേസ്റ്റും കൊടുക്കുന്ന സോസ് തയ്യാറാക്കിയത്. അതിനായിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ പാനിലേക്ക് തന്നെ വളരെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഈ ഡിഷിൽ വെളുത്തുള്ളി കുറച്ചധികം എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇതിന്റെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് രണ്ട് വലിയ സ്പൂൺ സോയ സോസും ഒരു ചെറിയ സ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ആള് വരികയാണ്, നല്ല ശുദ്ധമായ തേന്. ഒരു മൂന്നോ നാലോ സ്പൂൺ തേന് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സോസ് പാനിൽ കിടന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ക്രിസ്പി ചിക്കൻ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. തീ സിമ്മിൽ വെച്ചിട്ട് ഈ ഹണി ഗാർലിക് സോസ് ചിക്കനിൽ മുഴുവനായിട്ട് കോട്ടാകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ആ സോസൊക്കെ ചിക്കനിൽ പിടിച്ച് നല്ല ഗ്ലേസിംഗ് ഉള്ള ആ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഏറ്റവും അവസാനം ഇതിന് മുകളിലായിട്ട് കുറച്ച് സ്പ്രിംഗ് ഒനിയനും കുറച്ച് വെളുത്ത എള്ളും കൂടി വിതറി കൊടുത്താൽ സംഭവം കളർഫുൾ. ഇനി ഇത് ഫ്രൈഡ് റൈസിന്റെ കൂടെയോ നൂഡിൽസിന്റെ കൂടെയോ കഴിക്കാൻ ഇതിലും മികച്ച മറ്റൊരു കോമ്പിനേഷൻ ഇല്ല എന്ന് പറയാം കേട്ടോ. ഇനിയിപ്പോ വെറുതെ കഴിക്കാനും ഇത് സൂപ്പർ ആണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ എന്നാൽ ഒരു റെസ്റ്റോറന്റ് സ്റ്റൈൽ തരുന്ന ഒരു അടിപൊളി ഹണി ഗാർലിക് ചിക്കൻ തീർച്ചയായും നിങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ആൻഡ് ഫേവറേറ്റ് ആവും എന്നുള്ളതിൽ ഒരു സംശയമില്ല. സോ എന്നാലും ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ ചിക്കൻ വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ചധികം റെസിപ്പീസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇനിയും ഒരുപാട് റെസിപ്പീസ് ഇങ്ങനെ കയ്യിലുണ്ട്. അതിനെ പറ്റിയൊക്കെ നിങ്ങളോട് പറയണം, ഷെയർ ചെയ്യണം. സോ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on Loudspeaker with me, RJ Srishant, on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ലൗഡ് സ്പീക്കറിലൂടെ ചിക്കൻ വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ചധികം റെസിപ്പീസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ എരിവും പുളിയും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി കുറച്ച് ദൂരെ ഗോവയിൽ നിന്നും ഒരു വെറൈറ്റി ഐറ്റവുമായാണ് ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് കേട്ടോ. അതിന്റെ പേരാണ് ചിക്കൻ കഫ്രിയൽ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചുവന്ന കളറിലുള്ള ചിക്കൻ കറിയിൽ നിന്നും റോസ്റ്റിൽ നിന്നും ഒക്കെ തീർത്തും വ്യത്യസ്തമായിട്ട് നല്ല പച്ച കളറിലുള്ള ഒരു അടിപൊളി ഡിഷാണിത്. പോർച്ചുഗീസുകാരാണ് ഈ വിഭവം ഗോവയിൽ കൊണ്ടുവന്നതെന്നാണ് പറയപ്പെടുന്നത്. മല്ലിയിലയുടെയും പച്ചമുളകിന്റെ ഒക്കെ ഒരു ഫ്രഷ് ഫീലും ഒപ്പം നമ്മുടെ നാടൻ സ്പൈസസിന്റെ എരിവും നാരങ്ങയുടെ പുളിയും ഒക്കെ ചേർന്ന ഒരു അടിപൊളി കിടിലൻ രുചിയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ വലിയെന്തോ സംഭവമാണെന്ന് തോന്നുമെങ്കിലും വളരെ ഈസി ആയിട്ട് വലിയ പണിയൊന്നുമില്ലാതെ തന്നെ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇതിനായിട്ട് ആദ്യം നമുക്കൊരു സ്പെഷ്യൽ പച്ച മസാല തയ്യാറാക്കണം. മിക്സിയുടെ ജാറിൽ ഒരു വലിയ പിടി മല്ലിയില, നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറച്ച് പച്ചമുളക്, ഒരു നാലഞ്ചെണ്ണം എടുത്തോളൂ കേട്ടോ. അതുപോലെ കുറച്ച് വെളുത്തുള്ളി അല്ലെങ്കിൽ ഒരു ഇഞ്ചി വലുപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കറുവപ്പട്ട, ഗ്രാമ്പു, ചെറിയ ജീരകം, പിന്നെ കുരുമുളക് എന്നിവ ചേർക്കാം. ഇതിലേക്ക് ഒരു പ്രത്യേക പുളിപ്പ് കിട്ടാൻ വേണ്ടി കുറച്ച് വിനാഗിരിയോ അല്ലെങ്കിൽ ഒരു മുഴുവൻ നാരങ്ങയുടെ നീരോ കൂടി പിഴിഞ്ഞൊഴിക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി അരയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം ഒരു തുള്ളി വെള്ളം ചേർക്കാം. ദാ നമ്മുടെ കഫ്രിയൽ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കൻ പീസുകളിൽ പ്രത്യേകിച്ച് നല്ല ലെഗ് പീസുകൾ കഷ്ണങ്ങളുടെ എടുക്കുന്നതാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. കത്തികൊണ്ട് ആഴത്തിൽ ചെറിയ കീറിലിട്ട് കൊടുക്കുക, എന്നാലേ മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കട്ടോ. എന്നിട്ട് നമ്മൾ അരച്ചു വെച്ച പച്ച മസാല ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ചു പിടിപ്പിക്കണം. ഈ ചിക്കൻ ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും സമയമുണ്ടെങ്കിൽ രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ വെച്ച് മാരിനേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലേ ആ ഒരു എരിവും പുളിയും ഒക്കെ ചിക്കൻ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങി ചിക്കൻ നല്ല സോഫ്റ്റ് ആവുകയുള്ളൂ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. ഇതൊരു ഡീപ് ഫ്രൈ അല്ല, പകരം പാനിൽ വെച്ച് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് കേട്ടോ. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ ചൂടാക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ അതിലേക്ക് വെച്ച് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിം വെച്ച് അടച്ചു വെച്ച് വേണം വേവിക്കാൻ. ഒരു ഭാഗം നന്നായിട്ട് വെന്ത് മസാലയൊക്കെ പിടിച്ച് ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോൾ പതുക്കെ മറിച്ചിട്ട് അടുത്ത ഭാഗം അതുപോലെ തന്നെ വേവിക്കാം. ചിക്കൻ വെന്ത് ആ മസാലയൊക്കെ അതിൽ പറ്റിപ്പിടിച്ച് ചെറിയൊരു റോസ്റ്റഡ് പരുവത്തിൽ വരുമ്പോൾ ആ മല്ലിയിലയുടെയും സ്പൈസസിന്റെ ഒക്കെ ആ ഒരു ഒന്നൊന്നര മണം വരും. അതൊരു അടാറ് ഫീലാണ് കേട്ടോ. അത് ആ സമയത്ത് ബാക്കിയുള്ള മസാല ഗ്രേവി എന്തെങ്കിലും പാനിൽ ഉണ്ടെങ്കിൽ അതുകൂടി ചിക്കന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അപ്പൊ മനസ്സിലാക്കാം നമ്മുടെ ഗോവൻ സ്പെഷ്യൽ ചിക്കൻ കഫ്രിയൽ ഇവിടെ റെഡി ആയെന്ന്. ഇത് കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് നല്ല ഫ്രഞ്ച് ഫ്രൈസോ അല്ല കുറച്ച് പൊട്ടറ്റോ വെഡ്ജസോ ആണ് കേട്ടോ. അതുമല്ലെങ്കിൽ നമ്മുടെ സാധാരണ ചപ്പാത്തിയുടെ കൂടെയോ നല്ല ചൂട് അപ്പത്തിന്റെ കൂടെയൊക്കെ കഴിക്കാനും ഇത് അടിപൊളിയാണ്. വൈകുന്നേരം നല്ലൊരു ചായയുടെ കൂടെ വെറുതെ കുറിക്കാനും ഈ സാധനം ബെസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഫാമിലി മെമ്പേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സോ എന്നാലും നമ്മൾ അങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ ഇന്ന് ചിക്കൻ വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ചധികം റെസിപ്പീസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും എന്തെങ്കിലും ഇനിയും ഒരുപാട് റെസിപ്പീസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് എത്തിക്കണം. സോ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജി ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം July 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ ചിക്കൻ വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ചധികം റെസിപ്പീസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് മലബാറുകാരുടെ ആ ഒരു സിഗ്നേച്ചർ ഡിഷ് ഉണ്ടല്ലോ, അതെ, നമ്മുടെ സ്വന്തം മലബാർ ചിക്കൻ നിറച്ചത് അഥവാ കോഴി നിറച്ചതാണ് കേട്ടോ. മലബാർ കല്യാണങ്ങൾക്കും വലിയ സൽക്കാരങ്ങൾക്കൊക്കെ ഡൈനിങ് ടേബിളിലെ രാജാവാണ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്. ഒരു മുഴുവൻ കോഴിയുടെയും ഉള്ളിൽ നല്ല അട്ടിപൊളി മസാലയും മുട്ടയൊക്കെ നിറച്ച് പുറമെ നല്ല ക്രിസ്പി ആൻഡ് ഫ്രൈ ചെയ്തെടുക്കുന്ന കൊതിപ്പിക്കുന്ന വണ്ണമുള്ള ഈ ഒരു ഡിഷ് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുമെന്ന് നമുക്ക് കേൾക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു മീഡിയം സൈസ് വരുന്ന ഏകദേശം 1 kg തൂക്കമുള്ള മുഴുവൻ ചിക്കൻ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് മസാലയ്ക്ക് ഉള്ളിലേക്ക് നല്ലതുപോലെ പിടിക്കാൻ പാകത്തിന് ചിക്കന്റെ പുറം ഭാഗം കത്തിക്കൊണ്ട് നന്നായിട്ട് വരഞ്ഞു വെക്കണം. അടുത്തതായിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബൗളിലേക്ക് 2 spoon കാശ്മീരി മുളക് പൊടി, 1/2 spoon മഞ്ഞൾപ്പൊടി, 1 spoon കുരുമുളക് പൊടി, 1 spoon ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഒരൽപ്പം നാരങ്ങാ നീരും 1 spoon തൈരും ചേർത്ത് നല്ല കട്ടിയുള്ള ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. ഈ മസാലക്കൂട്ട് നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കന്റെ അകത്തും പുറത്തും എല്ലാ ഭാഗങ്ങളിലും നന്നായിട്ട് തേച്ച് ഒഴിപ്പിച്ച് കുറഞ്ഞത് 1 hour ഫ്രിഡ്ജിൽ മാറ്റി വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ വെക്കാനുള്ള ആ ഒരു സ്പെഷ്യൽ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് അല്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് വറുത്തുകോരി മാറ്റി വെക്കുക. ശേഷം അതേ എണ്ണയിലേക്ക് നല്ലതുപോലെ കൊത്തിയെറിഞ്ഞ 3 സവാള, 3-4 പച്ചമുളക് കയറിയത്, 1 spoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് 1/2 spoon മഞ്ഞൾപ്പൊടി, 1/2 spoon മുളക് പൊടി, 1/2 spoon പെരിഞ്ചീരക പൊടി, കുറച്ച് ഗരം മസാല എന്നിവ ചേർത്ത് അതിന്റെ പച്ചമണം മാറുന്നതുവരെ ചെറുതേയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തുവെച്ച കാഷ്നട്ടും കിസ്മിസും ഒപ്പം നല്ലതുപോലെ പുഴുങ്ങി വെച്ച 2 കോഴിമുട്ടയും കൂടി ചേർത്ത് പതുക്കെ ഇളക്കി യോജിപ്പിക്കുന്നതോടെ ഉള്ളിൽ നിറയ്ക്കാനുള്ള മസാല റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ മസാല പൊട്ടി വെച്ചിരിക്കുന്ന ആ മുഴുവൻ ചിക്കന്റെ ഉള്ളിലേക്ക് ഈ തയ്യാറാക്കിയ ഉള്ളി മസാലയും പുഴുങ്ങി മുട്ടകളും പതുക്കെ നിറച്ചു കൊടുക്കുക. അതിനുശേഷം മസാലയിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ ചിക്കന്റെ 2 കാലുകളും ഒരു നൂലുപയോഗിച്ച് നന്നായിട്ട് കൂട്ടിക്കെട്ടിവെക്കണം. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു വലിയ ചുവടുകട്ടിയുള്ള പാത്രത്തിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിച്ച് ചൂടാകുമ്പോൾ ഈ ചിക്കൻ പതുക്കെ അതിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് തീ ഒട്ടും കൂട്ടാതെ ഏറ്റവും ചെറിയ തീയിൽ പാത്രം അടച്ചു വെച്ച് ചിക്കൻ വേവിച്ചെടുക്കണം. ഓരോ 10 minutes കൂടുമ്പോഴും ചിക്കന്റെ എല്ലാ ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചിക്കന്റെ വെള്ളം തന്നെ താഴെ ഇറങ്ങി അത് വെന്തു വന്നു കേട്ടോ, അതുകൊണ്ട് വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മസാലയൊക്കെ ചിക്കനിൽ പിടിച്ച് നല്ല ഡ്രൈ ആയി പുറഭാഗം ചെറുതായിട്ട് മുറിഞ്ഞ് നല്ലൊരു ഡാർക്ക് ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പൊ അതാ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്ന നല്ല രുചിയേറുന്ന മലബാർ കോഴി നിറച്ചത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നല്ല ചൂട് നെയ്ച്ചോറിന്റെ കൂടെയോ അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. സോ എന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഇതുപോലെ എനിക്ക് ഇനിയും ഒരുപാട് ചിക്കൻ റെസിപ്പീസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നോളൂ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on loudspeaker with me, RJ Srishant, on Astraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ ചിക്കൻ വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ചധികം റെസിപ്പീസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേൾക്കുമ്പോൾ തന്നെ വായിൽ കപ്പലോടുന്ന ഒരടിപൊളി ഡിഷിനെ പറ്റിയാണ്. അതാണ് ബാംബു ചിക്കൻ അഥവാ മുളങ്കൊറ്റി ചിക്കൻ. എന്താണ് ഈ ബാംബു ചിക്കൻ എന്ന് ചിലർക്കെങ്കിലും സംശയം കാണും. ആന്ധ്രാപ്രദേശിലെ വാലിയിലൊക്കെ വളരെ പ്രശസ്തമായ, അതുപോലെ നമ്മുടെ വയനാട്ടിലും മറ്റും ഇപ്പൊ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കിടിലൻ ട്രൈബൽ ഡിഷാണിത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഒരു തുള്ളി എണ്ണയോ വെള്ളമോ ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തിയാണ്. ഒപ്പം പച്ചമുളകയുടെ ആ ഒരു പ്രത്യേക സ്വാദും മണവും ഈ ചിക്കനെ വേറൊരു ലെവലിലെത്തിക്കും. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നല്ല ഫ്രഷായ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള, തക്കാളി, കറിവേപ്പില, മല്ലിയില, പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും പിന്നെ ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്പി പിടിപ്പിക്കുക. ഒരു ചെറിയ നാരങ്ങയുടെ നീര് കൂടി പിഴിഞ്ഞൊഴിച്ചാൽ ആ ഒരു പുളിപ്പും എരിവും എല്ലാം കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ആവും. ഈ ചിക്കൻ ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി വരുന്നത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ്. നല്ല പച്ച മുളകുറ്റിയാണ് ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഉള്ളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഒരു മുളകുറ്റിയിലേക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പതുക്കെ നിറച്ചു കൊടുക്കുക. വല്ലാതെ കൊത്തി നിറയ്ക്കരുത് കേട്ടോ. ചിക്കൻ ഉള്ളിൽ കിടന്ന് വേവാൻ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കണം. അതിനുശേഷം മുളങ്കുറ്റിയുടെ വായ ഭാഗം ഒരു വാഴയില വെച്ച് നന്നായിട്ട് അടച്ചു കെട്ടി വെക്കുക. വാഴയില വാടിയ ആ ഒരു മണക്കൂടി വരുമ്പോൾ സംഗതി വീണ്ടും കളറാകും. ഇനി ഇത് തീയിൽ ചുട്ടെടുക്കുന്ന പരിപാടിയാണ്. വിറകടുപ്പിലോ അല്ലെങ്കിൽ കനലിലോ ആണിത് സാധാരണയായിട്ട് വെച്ചെടുക്കുന്നത്. തീയുടെ മുകളിൽ ഈ മുളകുറ്റി വെച്ച് എല്ലാ വശങ്ങളും ഒരുപോലെ വേവാൻ പാകത്തിന് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും വെച്ചു കൊടുക്കണം. ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറൊക്കെ കഴിയുമ്പോൾ മുളയുടെ പച്ച നിറമൊക്കെ മാറി ഒരു കറുപ്പ് നിറമാവുകയും ആ വാഴയിലയുടെ ഇടയിലൂടെ ചിക്കൻ വെന്ത നല്ല അട്ടിപ്പൊളി മണം പുറത്തേക്ക് വരികയും ചെയ്യും. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇത് തീയിൽ നിന്ന് മാറ്റി കുറച്ചുനേരം ചൂടാറാൻ വെച്ച ശേഷം ആ വാഴയില പതുക്കെ മാറ്റി മുളകുറ്റി രണ്ടായിട്ട് കീറി ചിക്കൻ പുറത്തേക്ക് എടുക്കാം. മുളയുടെ ഉള്ളിലെ നനവും ചിക്കനിലെ കൊഴുപ്പും മാത്രം വെച്ച് എണ്ണയൊന്നുമില്ലാതെ വെന്ത് വന്ന ആ ബാംബു ചിക്കൻ നല്ല ചൂടോടെ ഒരു പൊറോട്ടയുടെയോ അല്ലെങ്കിൽ നല്ല അപ്പത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. അപ്പൊ തീർച്ചയായും എപ്പോഴെങ്കിലും യാത്രകളൊക്കെ അവസരം കിട്ടുമ്പോൾ ഈ ബാംബു ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കരുത് കേട്ടോ. സോ എന്നാലും ഇനിയും ഇനിയും ഒരുപാട് ചിക്കൻ റെസിപ്പീസ് എന്റെ കയ്യിലുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരണം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നോളൂ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജി ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആശ്രയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

മിസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ ചിക്കൻ വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ചധികം റെസിപ്പീസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നാവിൽ വെള്ളം വരുന്ന അത്യുഗ്രൻ ഒരു ഡിഷിനെ പറ്റിയാണ്. കല്യാണ വീടുകളിലും റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ സ്റ്റാർട്ടറായിട്ട് നമ്മൾ എപ്പോഴും ഓർഡർ ചെയ്യാറുള്ള ഒരു കിഡിലൻ ഐറ്റം, അതെ, നമ്മുടെ സ്വന്തം ചിക്കൻ കൊണ്ടാട്ടം. പേര് കേൾക്കുമ്പോൾ തന്നെ കൊണ്ടാട്ടം മുളക് വറുത്തത് പോലെ നല്ല ക്രിസ്പിയായ എരിവുള്ള ഒരു വിഭവമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലേ. ശരിക്കും ഇതൊരു തനിനാടൻ വിഭവമല്ല, മറിച്ച് ഇൻഡോ ചൈനീസ് രുചികളുടെ ഒരു നാടൻ വകഭേദമാണെന്ന് പറയാം. വലിപ്പം കുറഞ്ഞ ബോൺലെസ് ചിക്കൻ കഷ്ണങ്ങൾ നല്ല മുറിഞ്ഞ പാകത്തിൽ വറുത്തെടുത്ത് എരിവും പുളിയും ഇത്തിരി മധുരവും ഒക്കെ ചേർന്ന ഒരു സ്പെഷ്യൽ സോസിൽ വരട്ടെടുക്കുന്നതാണ് ചിക്കൻ കൊണ്ടാട്ടം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ നിറഞ്ഞെടുക്കുന്ന വറ്റൽമുളകിന്റെയും വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും ആ ഒരു ഗംഭീര ഫ്ലേവറാണ്. ഇനി ഇത് നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്ന് കേൾക്കാം. ഇതിനായിട്ട് 1/2 kg ബോൺലെസ് ചിക്കൻ തീരെ ചെറിയ കഷ്ണമാക്കി മുറിച്ചെടുക്കാം. ഈ ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, നല്ല നിറം കിട്ടാൻ ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പാകത്തിന് ഉപ്പ് ആൻഡ് അല്പം നാരങ്ങ നീര്, പിന്നെ കോട്ടിങ്ങിനായിട്ട് കുറച്ച് കോൺഫ്ലോറും മൈദയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചു വെക്കാം. ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നത് മസാല ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കാൻ സഹായിക്കും. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കി ഈ ചിക്കൻ കഷ്ണങ്ങൾ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ വറുത്തുകൂരി മാറ്റിവെക്കുക. ഇനി ഇതിലേക്കുള്ള സ്പെഷ്യൽ കൊണ്ടാട്ട മസാല ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ വറുത്തെടുത്ത എണ്ണയിൽ നിന്ന് ഒരു 2-3 spoon എണ്ണ മറ്റൊരു പാനിലേക്ക് മാറ്റിവെക്കുക. ചൂടായ എണ്ണയിലേക്ക് വട്ടത്തിൽ അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഇനി ഇതിലെ പ്രധാന താരം വരിക്കുകയാണ് കേട്ടോ, നമ്മുടെ വറ്റൽമുളക്. ഒരു 5-6 വറ്റൽമുളക് പകുതിയായിട്ട് മുറിച്ചതും ഒരു പിടി കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മുപ്പിക്കുക. ആ വറ്റൽമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടി എണ്ണയിൽ കിടന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു മണം ഉണ്ടല്ലോ, അത് തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ശേഷം ഇതിലേക്ക് പൊടിപൊടി അരിഞ്ഞ കുറച്ച് സവാള കൂടി ചേർത്ത് വഴറ്റണം. സവാള ഒന്ന് വാടി വരുമ്പോൾ കുറച്ച് സോയാ സോസ്, 2 spoon ടൊമാറ്റോ സോസ്, അല്പം റെഡ് ചില്ലി സോസ് എന്നിവ ചേർത്ത് ഇളക്കുക. ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നത് ആ എരിവിനെ ഒന്ന് ബാലൻസ് ചെയ്യാനും കൊണ്ടാട്ടത്തിന്റെ ആ ഒരു പ്രത്യേകതയായ ചെറിയ മധുരം കിട്ടാനും വേണ്ടിയാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മുരിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഈ സോസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കൂട്ടിവെച്ച് ചിക്കനും ആ സോസും കൂടി യോജിപ്പിച്ച് വരുന്നത് വരെ ടോസ്റ്റ് ചെയ്യുക. സോസ് എല്ലാം ചിക്കനിൽ പിടിച്ച് നല്ല തിളങ്ങുന്ന ചുവപ്പ് നിറത്തിൽ ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയി കഴിഞ്ഞു. ചൂടുള്ള പൊറോട്ടയുടെ കൂടെ, ഫ്രൈഡ് റൈസിന്റെ കൂടെയോ, അതല്ലെങ്കിൽ വെറുതെ കുറിക്കാൻ ഒരു കിഡിൽ സ്റ്റാർട്ടർ ആയിട്ടൊക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഉറപ്പായിട്ടും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. സോ എന്തായാലും ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ ചിക്കൻ വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ചധികം റെസിപ്പീസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും എനിക്ക് ഈ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജി ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സൂപ്പർ ഗെയിംസ്,
2: സൂപ്പർ ഫൺ
1: ആൻഡ് എക്സൈറ്റിംഗ് പ്രൈസസ്.
2: നിങ്ങളുടെ ഈവനിംഗ് ടീ ടൈം കളറാക്കാം ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. സൂപ്പർ ഫൺ ഹബ് ഫോർ യുവർ സൂപ്പർ കൂൾ ഈവനിംഗ്.
3: ആശ്രയ പ്രീമിയർ ലീഗ്,
2: സ്റ്റേ ട്യൂൺ.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 nadinoppum nattarkoppum. Appo nammal the loudspeaker lode chicken vechu thayarakkan sadikkuna kurachadhigam recipes ne pettiyana paranjirikkunnu ṭo. Appo ini njan parayan vannathu nammude naavilekku oru otta second kondu kappal odikkuna oru kidilan dishine pettiyana. നമ്മൾ സാധാരണ കഴിക്കുന്ന ചിക്കൻ ഫ്രൈയും ചിക്കൻ 65 ഒക്കെ കഴിച്ച് ബോറടിച്ചവർക്കായി ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് തമിഴ്നാട്ടിലെയും നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളിലെയും തട്ടുകടകളില് ഇപ്പൊ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്, നമ്മുടെ സ്വന്തം പിച്ചിപ്പോട്ടെ ചിക്കൻ ഫ്രൈ. പേര് കേട്ടിട്ട് അത്ര പരിചയം തോന്നാത്തതുണ്ടാവും അല്ലെ? പിച്ചിപ്പോട്ടെ എന്ന് പറഞ്ഞാല് തമിഴിൽ പിച്ചിപ്പറിച്ചെടുത്തത് എന്നാണ് അർത്ഥം. അപ്പൊ ചിക്കൻ കഷ്ണങ്ങൾ ഒട്ടും എല്ലില്ലാതെ പിച്ചിപ്പറിച്ച് ചെറിയ ഉള്ളിയും കുരുമുളകും ഒക്കെ ചേർത്ത് നല്ല നാടൻ വെളിച്ചെണ്ണയിൽ വരട്ടിയെടുക്കുന്ന ഒരു ഒന്നൊന്നര ഐറ്റമാണിത്. വലിയ ചിക്കൻ പീസുകൾക്ക് അടിച്ചു കഴിഞ്ഞാൽ മടിയുള്ളവർക്കും മസാല ചിക്കന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ പിടിക്കണമെന്ന് നിർബന്ധമുള്ളവർക്കും ഇതിൽ മികച്ച മറ്റൊരു ചോയ്സ് വേറെയില്ല. ഒരു തുള്ളി പോലും ആർട്ടിഫിഷ്യൽ കളറോ സോസുകളോ ചേർക്കാത്തതുകൊണ്ട് പക്കാ നാടൻ രുചിയാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ. ആദ്യമായിട്ട് ഒരു 1/2 kg ചിക്കൻ ബോൺലെസ് ആണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അതെടുത്ത് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ചിക്കൻ വെന്ത് വരുമ്പോൾ അതിൽ ബാക്കിയുള്ള സൂപ്പ് കളയരുത് കേട്ടോ, അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. ഈ വെന്ത ചിക്കൻ നന്നായിട്ട് ചൂടാറിയ ശേഷം കൈകൊണ്ട് പതുക്കെ ഒരു ചെറിയ നൂലുകൾ പോലെ പിച്ചിപ്പറിച്ച് ഷ്രെഡ് ചെയ്ത് മാറ്റിവെക്കുക. ഇനി ഇതിലേക്കുള്ള അസൽ തട്ടുകട മാജിക് തുടങ്ങുകയാണ്. ഒരു പാനിൽ നല്ല മണമുള്ള നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ പിടി ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ നല്ല എരിവുള്ള പച്ചമുളക് കീറിയതും ഒരുപാട് കറിവേപ്പിലെ കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. ചെറിയ ഉള്ളി ഒരു ലൈറ്റ് ഗോൾഡ് നിറമാകുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത്തിരി മല്ലിപ്പൊടി, പിന്നെ മെയിൻ താരമായ ചതച്ച കുരുമുളക് പൊടിയും ഒരു നല്ല പെരിഞ്ചീരക പൊടിയും ചേർത്ത് അതിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മൂപ്പിക്കുക. ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ഉള്ളിയും കുരുമുളകും കറിവേപ്പിലയും മുറിഞ്ഞു വരുമ്പോഴുള്ള ആ ഒരു മണം ഉണ്ടല്ലോ, ശരിക്കും അപ്പോഴേ നമ്മുടെ വയറ്റിൽ വിശപ്പിന്റെ വിളി തുടങ്ങും കേട്ടോ. ആൻഡ് മസാലയൊക്കെ മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ പിച്ചിപ്പറിച്ച് വെച്ചിരിക്കുന്ന, അതായത് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാറ്റിവെച്ച ആ ചിക്കൻ സൂപ്പിൽ നിന്നും 2-3 spoon സൂപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് ചിക്കൻ ഒട്ടും ഡ്രൈ ആയി പോവാതെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ സഹായിക്കും. ഇനി ഇത് നന്നായിട്ട് കുറച്ച് വെച്ച് ഈ മസാല ഉള്ളിയൊക്കെ ഈ ചിക്കൻ നൂലുകളിലേക്ക് നന്നായിട്ട് പിടിക്കുന്നത് വരെ പതുക്കെ ഇളക്കി വരട്ടി കൊടുക്കുക. ചിക്കൻ ആ എണ്ണയിലും മസാലയിലും കിടന്ന് മൊരിഞ്ഞ് നല്ല കറുപ്പും ചുവപ്പും കലർന്ന ആ പാകത്തിലേക്ക് എത്തുമ്പോൾ മുകളിൽ അല്പം കൂടി ഫ്രഷ് കുരുമുളക് പൊടിയും കറിവേപ്പിലും വിതറി തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ നാവിൽ വെള്ളം മുറിക്കുന്ന പിച്ചിപ്പോട്ടെ ചിക്കൻ ഫ്രൈ ഇതാ ഇവിടെ റെഡിയായിരിക്കുന്നു. നല്ല ചൂടുള്ള മലബാർ പൊറോട്ടയുടെ കൂടെയോ നല്ല ചപ്പാത്തിയുടെ കൂടെയോ കഴിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് പിച്ചിപ്പോട്ടെ ചിക്കൻ ഫ്രൈ. സോ എന്നാലും എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ മനോഹരമായ ടേസ്റ്റി ആയ ചിക്കൻ ഡിഷാണ് നമ്മുടെ പിച്ചിപ്പോട്ടെ ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് കേട്ടോ. സോ എന്തായാലും ലൗഡ് സ്പീക്കറിൽ നമ്മൾ ചിക്കൻ വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ചധികം ഡിഷുകളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഇന്ന് പറഞ്ഞ റെസിപ്പീസ് ഒക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതോളം വലിയ ഒരു സ്നേഹം മറ്റൊന്നും ഇല്ല എന്ന് പറയുന്നല്ലേ. സോ എന്തായാലും സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരിക്കുക, ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി കഴിക്കുക. എനിവേ ലൗഡ് സ്പീക്കറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കാറേ. ഇതുപോലെ മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീക്കിൽ ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും ലൗഡ് സ്പീക്കറിൽ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

Good evening. Welcome to Ashraya Premier League with me, RJ Anamika. മലയാള സിനിമയും മഴയും തമ്മിൽ എപ്പോഴും ഒരു പ്രത്യേക കണക്ഷൻ ഉണ്ടല്ലേ. ചില സിനിമകളിൽ മഴ വരുന്നത് ഒരു ട്വിസ്റ്റ് ആയിട്ടാണെങ്കിൽ മറ്റു ചിലതിൽ അത് പ്രണയത്തിൻ്റെയോ അല്ലെങ്കിൽ വിരഹത്തിൻ്റെയോ ഒക്കെ ഫീല് തരുന്ന ഒന്നാണ്. സോ ഈ ഒരു ഇവനിങ് ടൈം കൂടുതൽ കളർഫുൾ ആക്കാനായിട്ട് ഇന്ന് നിങ്ങളെ കാത്തിരിക്കുന്നത് കുറച്ച് മഴ റിലേറ്റഡ് ആയിട്ടുള്ള ഓഡിയോ ക്ലിപ്സ് ആണ് കേട്ടോ. അപ്പോൾ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. ആൻഡ് നമ്മുടെ ഗെയിമിൻ്റെ ആ ഒരു വലിയ സ്പെഷ്യാലിറ്റി ഞാൻ ഒന്ന്

കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ത്രൂ ഔട്ട് ദിസ് വീക്ക് ഈ ഗെയിമിൽ കറക്റ്റായിട്ട് ആൻസേഴ്സ് നൽകുന്നവരിൽ നിന്നും നമ്മൾ ഒരാളെ ഫ്രൈഡേ നടക്കുന്ന ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കും. അന്ന് വിന്നറാകുന്ന ഭാഗ്യശാലിക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമാണ് കാത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഓരോ ശരി ഉത്തരങ്ങളും ആ വലിയ സമ്മാനത്തിലേക്കുള്ള സ്റ്റെപ്പുകളാണ്. സോ എല്ലാവരും ഫുൾ ഓൺ ഫുൾ പവർ ആയിട്ട് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യം ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ഗുണ്ടേ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

യെസ്, അങ്ങനെ നമ്മുടെ ഹാരിസ് ജയരാജ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 14 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് മഴ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് പാട്ടുകളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ഓഡിയോ ക്ലിപ്സ് ആണ് ഞാൻ പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാം. ഓഡിയോ ഇതാണ്.

യെസ്, ഏത് മഴ വരുന്ന സമയത്തും നമ്മൾ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. വിദ്യാസാഗരാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കാർത്തിക്കും വീണ ഹരിദാസും ചേർന്ന് പാടിയ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണല്ലേ. എന്റെ ചോദ്യം ഇതാണ്, ഇത് ഏത് സിനിമയിലെ പാട്ടാണ്? നമ്മുടെ ലാൽ ജോസ് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയിലെ പാട്ട് കൂടിയാണ്. ദിലീപ് പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ പാട്ട് കൂടിയാണ്. സിനിമ ഏതാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090. ആൻസേഴ്സ് അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ആസ്ട്രിയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു കലക്കൻ പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി ഇൻഡിപെൻഡൻസ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9985873115.
5: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്റ്റ് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Standinu Sameepam, Pulaman, Kottarakara.
3: Asriya Premierly.
4: Once again, welcome back to APL with me, RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 30 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ബ്രേക്കിന് മുന്നേ ഞാനൊരു മഴപ്പാട്ട് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. പാട്ട് ഇതായിരുന്നു.

യെസ്, ഈ ഒരു പാട്ട് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. നോക്കാം. വിജയ് ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു രസികൻ. ദക്ഷ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു രസികൻ. സാവിത്രി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു രസികൻ. ദീപു ചേട്ടൻ, ലിനിച്ചേച്ചി, അർച്ചന ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു രസികൻ. ഷാരിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു രസികൻ. ഷെമി ചേച്ചി, ആതിര മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു രസികൻ. വിഷ്ണു, വൈഷ്ണ, ശ്രീപ്രിയ, അനു, ഫൈനലി വിനോദ് ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് രസികൻ എന്ന് തന്നെയാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ്. രസികൻ എന്ന സിനിമയിലെ ഒരു അതിമനോഹരമായിട്ടുള്ള പാട്ടാണ് കേട്ടോ. 2004 റിലീസ് ആയിട്ടുള്ള, നമ്മുടെ ലാൽജോ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. നമ്മുടെ ദിലീപ് ആണ് ഈ ഒരു സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമ്മുടെ സമൃദ സുനിൽ ആദ്യമായിട്ട് നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് കേട്ടോ. ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മഴയത്ത് നമ്മളിങ്ങനെ തുള്ളിക്കളിക്കുന്ന ഒരു ഫീലാണ് പൊതുവേ ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മാത്രമല്ല, ഒരാളോട് പ്രണയം തോന്നുമ്പോൾ ഉള്ള ആദ്യത്തെ

എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ഹരിചരണും മൃദുല വാര്യരും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു മഴപ്പാട്ട് പ്ലസ് ഒരു റൊമാൻറ്റിക് പാട്ടാണ് എന്ന് തന്നെ പറയാം. എന്റെ ചോദ്യം ഇതാണ്, ഈ പാട്ടിന് വേണ്ടി വരികൾ എഴുതിയത് ആരാണ്, ആരാണ് ഈ പാട്ടിന് വേണ്ടി ലിറിക്സ് എഴുതിയത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090-0974-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്തിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്ക് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ഒപ്പം
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road, Private Bus Stand, Samibam, Pulaman, Kottarakara.

ഇന്ന് സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ് നമ്മളിത് ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ കേട്ടത്. കൂടെയുള്ളത് ആർ ജെ അനാമികയാണ് കേട്ടോ. ഞാൻ നേരത്തെ കേൾപ്പിച്ച മഴപ്പാട്ട് ഇതായിരുന്നു.

യെസ്, പട്ടം പോലെ എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. ഈ ഒരു പാട്ടിന്റെ വരികൾ എഴുതിയത് ആരാണ് എന്നതായിരുന്നു എന്റെ ചോദ്യം. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, ഓരോന്നായിട്ട് നോക്കാം. ഷാരിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, സന്തോഷ് വർമ്മയാണ്. നിയ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. പ്രവീൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, സന്തോഷ് വർമ്മ. ലിനി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, സന്തോഷ് വർമ്മ. ദക്ഷ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, സന്തോഷ് വർമ്മ. ഷമി ചേച്ചി, അർച്ചന ചേച്ചി, ആതിര, മേരിക്കുട്ടി ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, സന്തോഷ് വർമ്മ. മേഘ, കീർത്തന, രാഹുൽ, മാളവിക, സുദീപ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, സന്തോഷ് വർമ്മ. റിഷാദ് ആൻഡ് ഫൈനലി ദീപു ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് സന്തോഷ് വർമ്മ എന്ന് തന്നെയാണ്. ഇതിൽ നമ്മുടെ നിയക്കുട്ടിയുടെ ആൻസർ മാത്രം ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിരിക്കാനോ കേട്ടോ. സന്തോഷ് വർമ്മയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയുള്ള ലിറിക്സ് എഴുതിയിട്ടുള്ളത്. പട്ടം പോലെ എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതിയിട്ടുള്ള ലിറിക്സ് കൂടിയാണ്. പുതിയ സിനിമാ പാട്ടുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് അടിച്ച് കേൾക്കുന്ന ഗാനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു പാട്ടല്ലേ. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ എന്തോ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീൽ അനുഭവപ്പെടാറുണ്ട്. മഴയ്ക്കൊപ്പം മനസ്സ് നിറയ്ക്കുന്ന മനോഹരമായിട്ടുള്ളൊരു പാട്ട് എന്ന ടൈറ്റിൽ ഈ ഒരു പാട്ടിന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത മഴപ്പാട്ടിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത മഴപ്പാട്ട് ഇതാണ്.

യെസ്, നമ്മുടെയൊക്കെ ഫേവറേറ്റ് പ്ലേലിസ്റ്റിൽ എപ്പോഴും കാണുന്ന ഒരു മനോഹരമായിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടാണ്. കാർത്തിക്കും അഭയും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ഇത് ഏത് സിനിമയിലെ പാട്ടാണ് എന്നതാണ് എൻ്റെ ചോദ്യം. ആൻസർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ പറയാനുള്ള സമയമാണ്. സോ ആൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-4-7-9-0-0-9-0-0-9-0-0-9-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-
4909 സ്ട്രീറ്റ് ഡാൻസർ 3D എന്ന മൂവിയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 to June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2150 പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ஸ்ரேயா பிரீமியர் லீக்.
1: Once again, welcome back to APL with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടും മഴപ്പാട്ടുകളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. ബ്രേക്കിന് മുന്നേ ഞാൻ കേൾപ്പിച്ച മഴപ്പാട്ട് ദാ ഇതായിരുന്നു.

നമ്മുടെ കാർത്തിക്കും അഭയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ഇത് ഏത് സിനിമയിലെ പാട്ടാണ് എന്നതായിരുന്നു എൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. സോ സിമ്പിൾ ആയിട്ടുള്ള ആൻസേഴ്സ് അറിയിച്ചുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. ദീക്ഷ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജെയിംസ് ആൻഡ് ആലിസ്. ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജെയിംസ് ആൻഡ് ആലിസ്. ഷാരിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജെയിംസ് ആൻഡ് ആലിസ്. ഷമി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജെയിംസ് ആൻഡ് ആലിസ്. നിയ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജെയിംസ് ആൻഡ് ആലിസ്. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജെയിംസ് ആൻഡ് ആലിസ്. ലിനി ചേച്ചി, ആതിര, അഞ്ജലി, മേഘ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജെയിംസ് ആൻഡ് ആലിസ്. പ്രവീൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജെയിംസ് ആൻഡ് ആലിസ്. വിജയ് ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജെയിംസ് ആൻഡ് ആലിസ്. റിഷാദ്, കാവ്യ, മനു എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജെയിംസ് ആൻഡ് ആലിസ്. അരവിന്ദ്, അനു ആൻഡ് ഫൈനലി മെൽവിൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ജെയിംസ് ആൻഡ് ആലിസ്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ്. ജെയിംസ് ആൻഡ് ആലിസ് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ കാർത്തിക്കും അഭയം ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു മഴപ്പാട്ട് പ്ലസ് ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടാണ്. ഗോപി സുന്ദറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ജീവിതത്തിൽ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന പലതിനും വിലയുണ്ടെന്ന് പറയാതെ പറഞ്ഞ ഒരു സിനിമ കൂടിയാണ് ജെയിംസ് ആൻഡ് ആലിസ്. വഴക്കിനേക്കാൾ നല്ലത് വിട്ടുവീഴ്ചയാണെന്ന് പറഞ്ഞു തന്ന ഒരു സിനിമ കൂടിയാണ്. പക്ഷെ തിയേറ്ററിൽ വലുതായിട്ട് വിജയം കൈവരിക്കാനായിട്ട് ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചില്ല. പക്ഷേ നിങ്ങൾ ഒരിക്കലെങ്കിലും മസ്റ്റായിട്ടും കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ജെയിംസ് ആൻഡ് ആലിസ്. എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ്. അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത മഴപ്പാട്ടിലേക്ക് കടക്കാം. അടുത്ത പാട്ട് ഇതാണ്.

യെസ്, ബ്യൂട്ടിഫുൾ എന്ന സിനിമയിലെ ഒരു പാട്ടാണ്. രതീഷ് വേഗയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അനൂപ് മേനോനാണ് വരികൾ എഴുതിയിരിക്കുന്നത്. എന്റെ ചോദ്യം ഇതാണ്, ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് ആരാണ്? ഒരു അസാധ്യമായിട്ടുള്ള കലാകാരൻ അസാധ്യമായിട്ട് പാടിയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. സോ ഒരു ഗായകന്റെ പേര് എന്താണ് എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ആസ്ട്രിയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു സൂപ്പർ കോൾ പാട്ട് കേൾക്കാം. ഫ്രം ദ മൂവി ചന്ദ്രമുഖി.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
1: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
0: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
1: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
7: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
6: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

യെസ്, ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് പാടിയിട്ടുള്ളത് ആരാണ് എന്നതായിരുന്നു ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. സാവിത്രി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഉണ്ണിമേനോൻ. നിയ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഉണ്ണിമേനോൻ. വിജയ് ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഉണ്ണിമേനോൻ. ദക്ഷ, അതുപോലെ ആതിരാലിനി ചേച്ചി, അർച്ചന ചേച്ചി, ഷമി ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഉണ്ണിമേനോൻ. ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു വേണുഗോപാൽ. ഷാരിക, അനീഷേട്ടൻ, പ്രവീൺ, മെൽവിൻ, റിഷാദ്, മാളവിക എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഉണ്ണിമേനോൻ. അനുശ്രീ ആൻഡ് ഫൈനലി പാർവതി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ഉണ്ണിമേനോൻ എന്ന് തന്നെയാണ്. നമ്മുടെ ദീപു ചേട്ടൻ ആൻസർ മാത്രം തെറ്റിപ്പോയിട്ടുണ്ട്. വേണുഗോപാൽ അല്ല, ഉണ്ണിമേനോൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ എന്ന മൂവിക്ക് വേണ്ടി ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അരൂപ് മേനോൻ ലിറിക്സ് എഴുതി രതീഷ് വേക കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. ഈ മഴത്തുള്ളികൾ എന്ന പാട്ട് കേൾക്കുന്ന സമയത്ത് മഴയുടെ ഒരു ഫീല് തന്നെയാണ് നമുക്ക് തോന്നാറുള്ളത്. കണ്ണടച്ച് കേട്ട് ഉറങ്ങാൻ പറ്റിയ ഒരു പാട്ട് തന്നെയാണ്. പറയാതെ പറയുന്ന പ്രണയത്തിന്റെ ആ ഒരു ബ്യൂട്ടി കാണാൻ പറ്റുന്ന ഒരു പാട്ട് കൂടിയാണ് മഴനീർ തുള്ളികൾ എന്ന പാട്ട്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ്. അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത മഴപ്പാട്ടിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത പാട്ട് ഇതാണ്.

യെസ്, 2006 റിലീസ് ആയിട്ടുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ മഞ്ചരി പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. മോഹൻ സിത്താരയാണ് ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് ഏത് സിനിമയിലെ പാട്ടാണ് എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090-0974-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-9090.

0: Pere Pardon's Golden Diamonds, manufacturers and wholesalers. Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: യെസ്, എങ്ങനെ APL ആണ് ആശ്രയ FM 90 വിത്ത് മീ RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 35 മിനിറ്റ് ആയിരിക്കാണ്. ബ്രേക്കിന് മുന്നേ ഞാൻ കേൾപ്പിച്ച മഴ പാട്ട് ഇതായിരുന്നു.

യെസ്, ഇത് ഏത് സിനിമയിലെ പാട്ടാണ് എന്നതായിരുന്നു ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറേയധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. തങ്കമണി ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കറുത്ത പക്ഷികൾ. ദക്ഷ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കറുത്ത പക്ഷികൾ. വിജയ ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കറുത്ത പക്ഷികൾ. ലിനി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കറുത്ത പക്ഷികൾ. ഷമി ചേച്ചി, ആതിര, അർച്ചന ചേച്ചി, ഷാരിക, അനീഷേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കറുത്ത പക്ഷികൾ. ദീപുശേട്ടൻ, മാളവിക, അരുണിമ, പാർവതി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കറുത്ത പക്ഷികൾ. റഷാദ് ആൻഡ് ഫൈനലി അരുൺ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് കറുത്ത പക്ഷികൾ എന്ന് തന്നെയാണ്. കറുത്ത പക്ഷികൾ ഈസ് എ റൈറ്റ് ആൻസർ. 2006 റിലീസ് ആയിട്ടുള്ള കറുത്ത പക്ഷികൾ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ മോഹൻ സിത്താര കമ്പോസ് ചെയ്തിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. ഈ ജീവിതത്തിനൊരു വിരസത തോന്നുന്ന സമയത്ത് ഈ ഒരു പാട്ട് നൽകുന്ന ഊർജം ഭയങ്കര വലുതാണ് കേട്ടോ. മനസ്സിനെ തണുപ്പിക്കുന്ന പാട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ്. അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത മഴപ്പാട്ടിലേക്ക് കടക്കാനുള്ള സമയമായി. അടുത്തതൊരു പഴയ പാട്ടാണ് കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോളൂ. പാട്ട് ഇതാണ്.

യെസ്, നമ്മുടെ ദാസേട്ടനും ചിത്രാമ്മയും ചേർന്ന് പാടിയ ഒരു എവർഗ്രീൻ പാട്ടാണ്. കണ്ണാരം പൊത്തി പൊത്തി എന്ന സിനിമയിലെ ഒരു പാട്ടാണ്. ഈ ഒരു പാട്ടിന് വേണ്ടിയുള്ള ലിറിക്സ് എഴുതിയിട്ടുള്ളത് ഭി ഭാസ്കരനാണ്. എന്റെ ചോദ്യം ഇതാണ്, ഈ സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് ആരാണ്, സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-0090. ആസ്ട്രിയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു പവർ പാക്ഡ് ആയിട്ടുള്ള പാട്ട് കേൾക്കാം. ഫ്രം ദ മൂവി അതിഭീകര കാമുകൾ.

0: You are listening to Ashraya FM 90, Nadinuppam. ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2150. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

യെസ്, അങ്ങനെ റെട്രോ മൂവിയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 51 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഗെയിമിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓഡിയോ ഇതായിരുന്നു.

0: യെസ്, നമ്മുടെ ദാസേട്ടനും ചിത്രാമയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ഈ ഒരു പാട്ടിന്റെ മ്യൂസിക് കമ്പോസർ ആരാണ് എന്നതായിരുന്നു എന്റെ ചോദ്യം. നമുക്ക് വാട്സപ്പിൽ കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. പ്രവീൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, എ ടി ഉമ്മർ. ലിനി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, എ ടി ഉമ്മർ. ഷാരിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, എ ടി ഉമ്മർ. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, എ ടി ഉമ്മർ. ദീപു ചേട്ടൻ കറക്കി കുത്തി ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട്. പി ഭാസ്കരൻ ആണെങ്കിൽ ദേവരാജൻ മാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൻസർ അറിയിച്ചിരിക്കുന്നത്. ഷമി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, എ ടി ഉമ്മർ. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, രതീഷ് വേഗ. അനീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, എ ടി ഉമ്മർ. ദക്ഷ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, എ ടി ഉമ്മർ. തങ്കമ്മണി ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, എ ടി ഉമ്മർ എന്ന് തന്നെയാണ്. നമ്മുടെ ദീപു ചേട്ടൻ കറക്കി കുത്തി പറഞ്ഞിരിക്കുന്ന ആൻസർ അൺഫോർച്ചുനേറ്റ്ലി തെറ്റിപ്പോരിക്കാണ്. ദേവരാജൻ മാസ്റ്റർ അല്ല. അതുപോലെ നമ്മുടെ സഹദേവൻ ചേട്ടനെയും ആൻസർ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോരിക്കാണ്. രതീഷ് വേഗയല്ല, എ ടി ഉമ്മർ ആണ് ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കണ്ണാരം പൊത്തി പൊത്തി എന്ന മൂവിക്ക് വേണ്ടി പി ഭാസ്കരന്റെ വരികൾക്ക് എ ടി ഉമ്മർ ഈണം നൽകിയിട്ടുള്ള ഒരു എവർഗ്രീൻ ആയിട്ടുള്ള പാട്ടാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിക്കുകയാണ്. തെറ്റിപ്പോയവർ വിഷമിക്കേണ്ട, അടുത്ത ദിവസം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 53 മിനിറ്റ് ആയിരിക്കാണ്. ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ ഗെയിമിൽ കറക്റ്റായിട്ട് ആൻസേഴ്സ് പറഞ്ഞ എല്ലാവരുടെയും പേരുകൾ ഞാനിവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്നും ഫ്രൈഡേ ആയിരിക്കും ഒരാളെ ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അന്ന് വിന്നറാകുന്ന ഭാഗ്യശാലിക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു അടിപൊളി തകർപ്പൻ സമ്മാനം സ്വന്തമാക്കും. സോ എല്ലാവരും മസ്റ്റായിട്ടും ഫ്രൈഡേ വരെ നമ്മുടെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്തായാലും ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം ആസ്ട്രിയ പ്രീമിയർ ലീഗ് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ഈവനിംഗ് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.
1: Minaminum kolen kankal minaminum kolle yeah ven chandrika charti jodikal ven chandrika charti

യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ടൈം ചെക്ക്. ആശ്രയ എഫ് എം ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6 ഓ ക്ലോക്ക്.

0: ഒരു പെൺകുട്ടിയുടെ തിരോധാനം, അതിനെ തുടർന്നുണ്ടാകുന്ന കലാപങ്ങൾ, ആ കലാപങ്ങൾക്കിടയിൽ മറഞ്ഞു പോകുന്ന ഒരു പരമ്പര, കൊലപാതകയുടെ കഥ, ഇതാണ് കളങ്കാവൽ. ഈ സിനിമയാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് ആർജെ ഏലിക്കുട്ടി.
1: അതിനെന്നെ കൊല്ലണ്ട കാര്യമൊന്നുമില്ലല്ലോ.
2: കാര്യം പറഞ്ഞ പോരെ, ഞാൻ മാറിത്തരില്ലേ?
3: അങ്ങനെ നീ മാറിത്തരുമോ?
2: പിന്നല്ലേ.
3: ഓ, എന്നാലും നീ അങ്ങനെ മാറി തന്നാലും നിന്നെ കൊല്ലുമ്പോ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലേ, അത് കിട്ടൂല.
2: അതെന്ത് സുഖം?
3: അതറിയില്ലേ. ഇപ്പൊ നമ്മളെ ദേഹത്തൊരു കൊതു വന്നിരുന്ന് വെച്ച് അത് നമ്മളിങ്ങനെ തച്ചു കൊല്ലുമ്പോ ഒരു സുഖം കിട്ടും. കറി വെക്കാൻ കോഴിയെ കൊല്ലൂലേ, അപ്പോ ഒരു സുഖം കിട്ടും. പക്ഷെ കൊത്താൻ വരുന്ന പാമ്പിനെ അടിച്ചു കൊല്ലുമ്പോ അതിൽ കൂടുതൽ സുഖം കിട്ടും. അതെന്താ കാരണം? റിസ്ക്. റിസ്ക് കൂടുമ്പോ സുഖവും കൂടും. ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്ന എന്തിനാ കൊല്ലുമ്പോഴെന്നറിയോ?
2: കുത്താൻ വരുന്ന ആനയെ കൊല്ലുമ്പോന്നായിരിക്കും പറയുന്നത്.
3: അല്ല, ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് മനുഷ്യനെ കൊല്ലുമ്പോഴാണ്.
0: ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് തിയേറ്ററിൽ ഒരു മമ്മൂട്ടി ചിത്രത്തിനായി 8 മാസത്തോളമാണ് മലയാളം കാത്തിരുന്നത്. ആ കാത്തിരിപ്പ് ഒരിക്കലും നഷ്ടമായിരുന്നില്ലെന്ന് അടിവരയിട്ട സിനിമയായിരുന്നു കളങ്കാവൽ. വേഷപകർച്ചകൾ കൊണ്ട് വിസ്മയിപ്പിച്ച മമ്മൂട്ടി താരങ്ങളിലെ മികച്ച നടന്മാരിൽ തന്റെ സ്ഥാനം അരക്കിട്ടുറപ്പിച്ച സിനിമ കൂടിയാണ് കളങ്കാവൽ.
2: കൊല്ലാൻ ഞാൻ നിന്നിട്ടുണ്ട്.
3: അതൊക്കെ വളരെ ഈസി അല്ലേ?
2: അതെങ്ങനെ? അതെങ്ങനെ?
3: ഈ ഷോൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴുകി ചുറ്റിട്ട്
2: വഷ്ടകളിക്കും.

0: ഷോർട്ട് ഗ്രൗണ്ടഡ് ട്രില്ലർ. അതായത് നമ്മൾ സാധാരണ കാണുന്ന സ്ഥിരം സിനിമാറ്റിക് നമ്പറുകളോ നായകനെ പുകഴ്ത്തുന്ന ഡയലോഗുകളോ ഒന്നുമില്ലാത്ത ഒരു പക്ക റിയലിസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. അതാണ് കളങ്കാവൽ. മമ്മൂട്ടി, വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിതിൻ കെ ജോസ് സംവിധാനം നിർവഹിച്ച ചിത്രം. 2005 ഒരു ഫ്ലാഷ് ബാക്കിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. യഥാർത്ഥ സംഭവത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് തീർത്തും വ്യത്യസ്തമായ അടിമുടി സിനിമാറ്റിക്കായ തിരക്കഥയാണ് കളങ്കാവലിന് വേണ്ടി ഒരുക്കിയിരുന്നത്.
1: ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നതാ. ഈ വർഗീയലകളെ ഒന്ന് അന്വേഷിക്കാൻ വന്നതാ.
2: ഓ, ഒരു മിനിറ്റ്.
1: ഓ
2: സാറേ, വേറെ ഒരുത്തിനും കൂടെ വന്നിട്ടുണ്ട്.
3: മറ കൊണ്ട് വലിയ ശല്യാലോ. എന്തായാലും വരാൻ പറ.
1: ഞാൻ ആ കമ്മ്യൂണൽ റയോട്ടിന്റെ കാര്യം ഒന്ന് അന്വേഷിക്കാൻ വന്നത്.
3: നിങ്ങൾ പത്രക്കാർ പറയുന്നത് പോലെ അത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. രണ്ട് പൈമാർ തമ്മിലുള്ള ഉടക്കായിരുന്നു, അത് ഞങ്ങൾ സോൾവ് ചെയ്യുകയും ചെയ്തു.
1: എനിക്ക് ആ എഫ് ഐ ആറിന്റെ കോപ്പി ഒന്ന് വേണമായിരുന്നു. ആ ബോബി,
4: ആ നേരത്തെ നേരത്തെ എത്തിയ.
1: ആ നേരത്തെ പോന്നു.
4: ആ സോറി സാർ.
3: ആ സാറായിരുന്നു ഈ നത്ത്?
1: ആ ചിലവരെങ്ങനെയും വിളിക്കും. പേര് ജയകൃഷ്ണൻ, സ്പെഷ്യൽ ബ്രാഞ്ചാ.
3: അറിയാം സാറേ, ഈ പൂവാറ് കേസ് തൊട്ടേ സാറിനെ പറ്റി അറിയാം. സാറ് വരുമെന്ന് തോമസ് സാർ പറഞ്ഞായിരുന്നു.
1: ഓ,
3: പക്ഷെ നേരത്തെ കണ്ടിട്ട് മനസ്സിലായില്ല.
0: ദുൽഖറിന്റെ കുറുപ്പ് സിനിമയുടെ കഥയെഴുതിയ ജിതിൻ കെ ജോസ് ആണ് ഈ ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്നത്. കുറുപ്പ് എന്ന ചിത്രത്തിന്റെ കഥയൊരുക്കിയ ജിതിൻ ഏറെ പ്രശംസ ആ ഒരു സമയത്ത് നേടിയിട്ടുണ്ടായിരുന്നു. സംവിധായകനും ജിഷ്ണു ശ്രീകുമാറും ചേർന്നാണ് കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. ഒരു മമ്മൂട്ടി ചിത്രം എന്നതിനു പുറമെ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7-ാമത്തെ ചിത്രം എന്ന പ്രത്യേകതയും കളങ്കാവലിനുണ്ട്.
3: സാർ, ഇതാണ് വിമൽ. ഇവൻ മിലിറ്ററിയിലാണ്.
1: ഓ,
3: ഒരു 6 മുന്നേ ഇവന്റെ പെങ്ങള് ഒരുത്തനോട്ട് ഒളിച്ചോടിപ്പി. അത് ഈ യൂസഫായിട്ട് ഒളിച്ചോടിപ്പോയെന്നാണ് നാട്ടുകാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. കാരണം ഈ യൂസഫ് പെൺ വിഷയത്തിൽ കുറച്ച് കുഴപ്പക്കാരാണ് സാറേ. പക്ഷേ ഈ ഒളിച്ചോട സംഭവം അത് ആരും അടിച്ചിറക്കിയതാണ്.
1: അങ്ങനെ ഒരു വിഷയം നടന്നു?
3: അങ്ങനെ ഒന്നും നടന്നില്ല സാർ. ഞങ്ങൾ അന്വേഷിച്ചു, പക്ഷെ പെണ്ണ് മിസ്സിംഗ് ആണ്. ഇവൻ ഇപ്പോഴാണ് നാട്ടിൽ ലീവിന് വരുന്നത്. അന്നേരം അവന്റെ ഏരിയയിലെ പയ്യന്മാരെയും കൂട്ടി യൂസഫിന്റെ വീട്ടിൽ പരമുണ്ടാക്കാൻ നോക്കി. ആ സമയത്ത് യൂസഫ് വീട്ടിലില്ലായിരുന്നു. ഇത് ഈ സംഭവം പറഞ്ഞ യൂസഫ് അവന്റെ പയ്യന്മാരെയും കൂട്ടി നേരെ അവിടെ പോയി അലമ്പുണ്ടാക്കി. അതാണ് സാറേ ഈ കമ്മ്യൂണിക്കേഷൻസിന് ഉണ്ടാവാനുള്ള ഒരു കാരണം.
0: തെക്കൻ കേരളത്തിലെ സ്ലാങ്ങിൽ സംസാരിക്കുന്ന, കണ്ടാൽ വളരെ പാവം കുടുംബനാഥൻ എന്ന് തോന്നിപ്പിക്കുന്ന സ്റ്റാൻലി എന്ന കഥാപാത്രമായിട്ടാണ് മമ്മൂക്ക ഈ സിനിമയിൽ എത്തിയിരിക്കുന്നത്. എന്നാൽ ഈ ശാന്തതയ്ക്ക് പിന്നിൽ ഭയപ്പെടുത്തുന്ന മറ്റൊരു മുഖമുണ്ട്. പല പേരുകളിലും ഐഡന്റിറ്റികളിലും മാറി മാറി വന്ന് തമിഴ്നാട് കേരള അതിർത്തികളിലെ സ്ത്രീകളെ കെണിയിൽ വീഴ്ത്തി കൊലപ്പെടുത്തുന്ന ഒരു ക്രൂരനായ സീരിയൽ കില്ലറാണ് അയാൾ. അയാളുടെ ക്രൂരതകൾക്ക് ഇരയാകുന്ന സ്ത്രീകളുടെ കഥകളിലൂടെയും അയാൾ എങ്ങനെയാണ് പോലീസിന്റെ കണ്ണുവെട്ടിച്ചു മാറുന്നത് എന്നതിലൂടെയുമൊക്കെയാണ് ഈ സിനിമയുടെ ആദ്യ പകുതി മുന്നോട്ട് പോകുന്നത്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, private bus stand in Samibam, Pulaman, Kottarakara.
4: Allah Kajan.

അയാൾ സംസാരിക്കുന്നത്. ഓരോ ഉപരിതലവും ഒരു ചെവിയാണത്രേ, ഓരോ നിശബ്ദതയും സംഭരിക്കപ്പെടുന്നത്രേ. ലോകത്തെ നോക്കാനാണ് അയാൾ ജനാലകൾ കണ്ടുപിടിച്ചത്.

ഒരു മുറിയിലെ ചിരി, മറ്റൊരു വീട്ടിലെ വിനോദം, ഒരു മുറിയിലെ കരച്ചിൽ, മറ്റൊരു മുറിയിലെ വാർത്ത. നിങ്ങളുടെ മനസ്സും മനസ്സിലിരിപ്പും ആരുടെയോ മേശപ്പുറത്തെ ഒരു തുറന്ന ഫയൽ. നിഴലുകൾ വിപണിയിലായിരുന്നു, ചിന്തകളും അളക്കപ്പെടുകയായിരുന്നു.

അവന്റെ അറയായിരുന്നത്രേ. ആർക്കോ കറന്നെടുക്കാൻ കറവ മറ്റുമ്പോൾ അറുത്തെടുക്കാൻ. ഡിസ്റ്റോപ്പിയൻ അനിമൽ ഫാമല്ല. അയാളും അയാളെ പോലെയുള്ള പലരും നിങ്ങളും ഞാനും ഒക്കെ കഴിയുന്ന യഥാർത്ഥ മനുഷ്യ ഫാമല്ല.

0: സൈനൈഡ് മോഹനൻ എന്ന യഥാർത്ഥ സീരിയൽ കില്ലറുടെ കഥയെ ഇങ്ങനെ സംഭവിച്ചാൽ എങ്ങനെയിരിക്കും എന്ന ആംഗിളിൽ റീഇമേജിൻ ചെയ്ത് തികച്ചും തൃപ്തികരമായ രീതിയിൽ ഒരുക്കിയ ഒരു സൈക്കോ ത്രില്ലർ ചിത്രമാണ് കളങ്കാവൻ. ഈ സിനിമയെ കുറിച്ചാണ് ക്ലാബോർഡിൽ സംസാരിക്കുന്നത് വിത്ത് മീ ആഴ്ച എലിക്കുട്ടി.
1: പെരിയമ്മപ്പനുടെ നമ്പർ ആണാ സിം കാർഡ് എടുത്ത ഞാൻ പേരില സാർ.
2: അവരെവിടെയുണ്ട്
1: சார்? அக்கா வந்து 8-10 மாசம் முன்னாடி ஒரு பையன் கூட ஓடி போயிட்டேன் சார். அதுக்கப்புறம் ஒரு தகவலும் இல்லை சார்.
2: உங்களோட பேர் எந்த?
1: செல்வி சார்.
0: ദക്ഷിണ തിരുവിതാംകൂറിലെ ദേവീ ക്ഷേത്രങ്ങളിൽ അനുഷ്ഠിച്ചു വരുന്ന ഒരു ആചാരമാണ് ഈ സിനിമയ്ക്ക് ടൈറ്റിലായി ഉപയോഗിച്ചിരിക്കുന്ന കളങ്കാവൻ. ആചാരവുമായി കഥയ്ക്ക് നേരിട്ട് ബന്ധമുള്ളതായി ചിത്രത്തിൽ കാണിക്കുന്നില്ല. കളത്തിൽ അസുരനെ നിഗ്രഹിക്കുന്നതാണ് ഈ ഒരു ചടങ്ങ്. ആ അർത്ഥത്തിൽ പ്രമേയത്തിന് പേരുമായി വിദൂര സാമ്യതയുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലുമായാണ് ഈ സിനിമയുടെ കഥ സംഭവിക്കുന്നത്. കേരളത്തോട് ചേർന്ന് നിൽക്കുന്ന തമിഴ് ഗ്രാമങ്ങളാണ് ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്.
2: സാറേ, ഈ സിന്ധുവിനെ കൊണ്ടുപോയിരിക്കുന്നവന്റെ നമ്പർ തമിഴ്നാട്ടിലെ വില്ലപ്പാറയിൽ ഒരു ഷഫാനയുടെ
3: പേരുള്ളതാണ്.
2: ഷഫാനയെ നമ്മൾ ഈ പറയുന്ന പോലെ മിസ്സിംഗ് ആണ്. ഷഫാനെ വിളിച്ചിരിക്കുന്നത് കിളിമാനൂരിലെ ഒരു ബബിതയുടെ നമ്പറിൽ നിന്നാണ്. ബബിതനെ വിളിച്ചിരിക്കുന്നത് കന്യാകുമാരിയിൽ പെരുന്തൂരിലെ രാഗിയുടെ പേരാണ്. അവിടെ നിന്ന് അത് പൂന്തുറ ഷീനയിലെത്തി ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് സാർ. അടുത്ത് നമുക്ക് കാണാനുള്ളത് കൂടവണത്തൊരു നിലയാണ്. അതും ഇങ്ങനെ മിസ്സിംഗ് ആകാനാണ് സാധ്യത.
4: അപ്പൊ ഇതുവരെയും ഒരു കേസിലും ഒരു ഫോളോ അപ്പും ഇല്ലായിരുന്നു?
2: ഇല്ല സാർ, അത് എല്ലാ കേസുകളും ഒളിച്ചോട്ടം ചെയ്തുകൊണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഒന്ന് ഉഴപ്പി.
0: ഇനി സിനിമയ്ക്കുള്ളിലേക്ക് വരുമ്പോൾ കാട്ടായിക്കോണത്ത് യുവാക്കൾ തമ്മിലുണ്ടാവുന്ന തർക്കം വർഗീയ ലഹളയിലേക്ക് വളരുകയാണ്. ഇതിന്റെ അന്വേഷണത്തിനായി നിയോഗിക്കപ്പെടുന്ന നത്ത് എന്ന വട്ടപ്പേരുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിലെ ജയകൃഷ്ണൻ എന്ന പോലീസ് വേഷത്തിലാണ് വിനായകൻ ഈ സിനിമയിൽ എത്തുന്നത്. സ്റ്റാൻലി ദാസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ജയകൃഷ്ണന്റെ അന്വേഷണത്തിൽ ഉണ്ടാകുന്ന ദുരൂഹതകളും അതിലേക്ക് സ്റ്റാൻലി ദാസ് എത്തിച്ചേർന്നതോടെ ഉണ്ടാവുന്ന വഴിത്തിരികളുമാണ് ഈ ഒരു സിനിമയുടെ ഇതിവൃത്തം.
5: നമ്മുടെ ജുവലറിയുടെ ആവശ്യത്തിനൊക്കെ കുറച്ച് സൈനൈഡ് വാങ്ങിച്ചു വെച്ചിരുന്നു സിറ്റൗട്ടിൽ. ആ ബൈചാനില്ലേ അപ്പുറയുള്ള പുള്ളിയുടെ പട്ടി വന്ന് ഒന്ന് മണപ്പിച്ചു. അപ്പം തന്നെ ചത്തും പോയി. അതെന്തോ മുന്തിരം പട്ടിയായിരുന്നു. അയാളാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. കേസ് കൊടുക്കാൻ പോവാന്നും പറഞ്ഞ് ഭയങ്കര അലമ്പാ. പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ ഞാൻ നോക്കിയതാ, പക്ഷേ അടുക്കുന്നില്ല. കേസ് കൊടുത്താൽ പ്രശ്നമാകും.
4: അതൊക്കെ ഞാൻ വിളിച്ച് ഡീൽ ചെയ്തോളാം.
6: ഈ സൈനൈഡൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടുന്നില്ലേ?
5: അത് നമ്മുടെ സ്വർണ്ണപ്പണിക്ക് അതൊക്കെ ആവശ്യമാണ്. ലൈസൻസ് ഉള്ളതുകൊണ്ട് മേടിക്കാനും പറ്റും.
6: അതൊക്കെ ഭയങ്കര ഡേഞ്ചർ അല്ലേടി?
5: പിന്നല്ലാതെ കുറച്ചകത്ത് എന്ന് തന്നെ തീർന്നു. ചേട്ടാ, ചേട്ടൻ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് ഡീൽ ചെയ്യണേ. ചേട്ടാ,
4: ഓ ആ അതൊക്കെ ഞാൻ വിളിച്ച് ഡീൽ ചെയ്യാടെ.
0: ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ കൊലയാളി ആരാണ് എന്ന സസ്പെൻസ് അല്ല, പകരം കൊലയാളിയായ മമ്മൂക്കയുടെ സ്റ്റാൻലിയുടെ കഥ എന്താണ് എന്നുള്ളതാണ്. കഥ നടക്കുന്നത് 2005 കാലഘട്ടത്തിലാണ്. ഒരു ഭാഗത്ത് സ്റ്റാൻലി നാട്ടുകാർക്കും വീട്ടുകാർക്കും വളരെ മാന്യനായ പാവത്താനായ ഒരു ഫാമിലി മാനാണ്. എന്നാൽ മറുവശത്ത് അയാൾ ഒരു ഭീകരനായ വേട്ടക്കാരനാണ്. കല്യാണ പ്രായമെത്തിയ എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വലിയ ബാധ്യതകളുള്ള സ്ത്രീകളെയാണ് അയാൾ ലക്ഷ്യമിടുന്നത്. അവരുടെ മുന്നിൽ ഒരു രക്ഷകനെ പോലെ വലിയ സ്നേഹത്തോടെ അയാൾ പ്രത്യക്ഷപ്പെടും. അവരുമായി അടുപ്പത്തിലായ ശേഷം വീട്ടുകാരറിയാതെ രജിസ്റ്റർ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് തമിഴ്നാട് കേരള ബോർഡറിലുള്ള ലോഡ്ജുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവിടെ വെച്ച് വളരെ തന്ത്രപരമായി സൈനൈഡ് കലർത്തിയ ഗുളികകൾ നൽകി അവരെ കൊലപ്പെടുത്തും. അവരുടെ ആഭരണങ്ങളും പണവുമായി അടുത്ത ഇരയെ തേടി സ്റ്റാൻലി യാത്രയാകും. ഇതാണ് അയാളുടെ രീതി. ഒരു തെളിവ് പോലും ബാക്കി വെക്കാത്തത് കൊണ്ട് തന്നെ വർഷങ്ങളോളം ഈ കൊലപാതകങ്ങൾ ആരും തിരിച്ചറിയുന്നില്ല.
4: അതാണ് അവർ അരമണിക്കൂർ വെയിറ്റ് പണിയിട്ടുണ്ട്.
3: யோஷ்வானா, நீங்க என்ன பார்க்க தொடங்கி எவ்வளவு நாள் ஆச்சு?
7: அது கொஞ்ச நாளாவே பார்த்துட்டு இருக்கேன்.
3: அப்படியா? ஆனா நான் இந்த ஒரு வாரமா தானே உங்களை கவனிக்கிறேன்.
7: அது உண்மை சொன்னா முதல்ல உங்ககிட்ட பேசுறது ரொம்ப பயமா தான் இருந்தேன்.
3: ஏன் அப்படி?
7: அது ஆன்சி போனதுக்கு அப்புறம் பெண்களோட பேசுறதுல கொஞ்சம் தயக்கமா தான் இருந்தது.
0: സിറയിലെ മധുസൂദനൻ പൂറ്റി എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധ നേടിയ ജുബിൻ ഗോപിനാഥ്, രജിഷ വിജയൻ, ശ്രുതി രാമചന്ദ്രൻ, കുഞ്ചൻ, ബിജു, മേഘ തോമസ്, മാളവിക മേനോൻ, ഗായത്രി അരുൺ, അസീസ് നെടുമങ്ങാട്, ധന്യ, അനന്യ തുടങ്ങി ഒരുപാട് കഥാപാത്രങ്ങൾ ചിത്രത്തിൽ വന്നുപോകുന്നുണ്ട്. ഒരുപാട് പേരുണ്ടെങ്കിലും ഒരാൾ പോലും അനാവശ്യമായിരുന്നില്ലെന്ന് പ്രേക്ഷകനെ ബോധിപ്പിക്കാൻ തിരക്കഥയ്ക്ക് സാധിക്കുന്നുണ്ട്. കൂടാതെ ചെറുവേഷങ്ങൾക്ക് പോലും കഥയിൽ അവരുടേതായ ഭാഗം നിർവഹിക്കാനുമുണ്ടെന്നതാണ് ശ്രദ്ധേയം.

0: Board. രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിരുവനന്തപുരത്തെ ഒരു ഗ്രാമത്തിൽ നിന്ന് ദിവ്യ എന്നൊരു പെൺകുട്ടിയെ കാണാതാകുന്നു. ആ കേസ് അന്വേഷിക്കാൻ എത്തുന്നത് സ്പെഷ്യൽ ബ്രാഞ്ചിലെ പോലീസ് ആയ ജയകൃഷ്ണൻ അഥവാ നത്താണ്. ദിവ്യയുടെ കേസ് അന്വേഷിച്ചു പോയ നത്തിന് മനസ്സിലാകുന്നത് ഇതിനു മുൻപും ഇതേ പാറ്റേണിൽ പല ജില്ലകളിലും സംസ്ഥാനത്തെ അതിർത്തികളിലും സ്ത്രീകൾ അപ്രത്യക്ഷമായിട്ടുണ്ട് എന്നാണ്. നത്ത് ആ ഡോട്ടുകളെല്ലാം പരസ്പരം കണക്ട് ചെയ്യാൻ തുടങ്ങുന്നതോടെയാണ് കളങ്കാവൽ എന്ന സിനിമയുടെ യഥാർത്ഥ ആവേശം ആരംഭിക്കുന്നത്.
1: டெபுடேஷன் முடிஞ்சு இப்போ வந்துட்டார். அவர் கேஸ் டீட்டெயில் கேட்டப்போ நானே ஜாயின் பண்ணிக்கிறேன்னு சொல்லியிருக்காரு. அவர் சொந்த ஊர் கூட ஆர்காணி தான். அது உங்களுக்கு ஹெல்ப்ஃபுல்லாக இருக்கும்னு நினைக்கிறேன்
2: சார். ஆளை ஜாயின் செய்யு
1: சார். ஆ இவ்வளோ தான் இருக்கா வா. அவர் எங்க
2: சார்? சார்

0: ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ എല്ലാത്തിനും പിന്നിൽ ഈ സ്റ്റാൻലി എന്ന ഒരൊറ്റ മനുഷ്യനാണെന്ന് നത്ത് തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ സ്റ്റാൻലിയെ പിടികൂടുക അത്ര എളുപ്പമല്ല. കാരണം അയാൾ അത്രമാത്രം ക്രിമിനൽ ബുദ്ധിയുള്ള, പോലീസിന്റെ മനഃശാസ്ത്രം കൃത്യമായി അറിയാവുന്ന ആളാണ്. ഒരു വശത്ത് നിയമത്തിന്റെ വഴിയിലൂടെ തെളിവുകൾ ഓരോന്നായി ശേഖരിച്ച് വലവിരിക്കുന്ന വിനായകന്റെ നത്ത്, മറുവശത്ത് ആ വല പൊട്ടിച്ച് രക്ഷപ്പെടാൻ തന്റെ അടുത്ത ബുദ്ധിപരമായ നീക്കം നടത്തുന്ന മമ്മൂക്കായുടെ സ്റ്റാൻലി. ഇവർ രണ്ടുപേരും തമ്മിലുള്ള കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൈൻഡ് ഗെയിമാണ് സിനിമയെ ഫൈനൽ ക്ലൈമാക്സിലേക്ക് എത്തിക്കുന്നത്.
1: തിരുവനന്തപുരത്ത് വെച്ച് ഷഹാനയുടെ ഫോൺ ഓഫ് ആയില്ലേ സാറേ?
2: അതിന്റെ പിറ്റേ ദിവസം
1: ബസ് സ്റ്റാൻഡിലെ വാഷ്റൂമിൽ ഒരു പെങ്കൊച്ച് സൂയിസൈഡ്
3: ചെയ്തിട്ടുണ്ട്.
1: ബോഡിയാണ്.
3: ആ ഫോട്ടോ ഒന്ന് മാച്ച് ചെയ്ത് നോക്കിയോ?
1: ഇല്ല സാറേ, ഇത് കണ്ടൊരു എക്സൈറ്റ്മെന്റ് ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞു.
3: എത്രയും പെട്ടെന്ന് ഫോട്ടോ ഒന്ന് മാച്ച് ചെയ്ത് നോക്ക്.
4: കൂടെ എൻ്റെ ഒരു ഫയൽ കോപ്പി കൂടി എടുത്തേരെ.
1: ആ ചെയ്യാം സാർ.
0: കളങ്കാവൽ സിനിമയുടെ കരുത്തെന്ന് പറയുന്നത് അതിലെ കഥാപാത്രങ്ങളുടെ ഡീറ്റെയിലിംഗും അവർ തമ്മിലുള്ള കെമിസ്ട്രിയുമാണ്. വേഷപ്പകർച്ചകൾക്ക് എന്നും പ്രശംസിക്കപ്പെടുന്ന താരമാണ് മമ്മൂട്ടി. സാധാരണ നിലയിൽ നായക നടന്മാർ ചെയ്യാൻ ധൈര്യപ്പെടാത്ത കഥാപാത്രത്തെയാണ് കളങ്കാവലിൽ മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. ആന്റി ഹീറോ ആയാണ് നമ്മൾ അദ്ദേഹത്തെ ഈ ഒരു സിനിമയിൽ കാണുന്നത്. വളരെ സ്മൂത്തായി, യാതൊരുവിധ ലൗഡ് ആക്ടിങ്ങും ഇല്ലാതെ ഒരു സൈക്കോപാത്തിന്റെ ഭാവങ്ങൾ മമ്മൂക്ക സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. സൂക്ഷ്മാഭിനയത്തില് തന്നെ വെല്ലാൻ മറ്റൊരാളില്ലെന്നും സ്റ്റാൻലി ദാസ് എന്ന കഥാപാത്രത്തിലൂടെ മമ്മൂട്ടി അടിവരയിടുന്നു. തിരുവനന്തപുരം ഭാഷയാണ് ചിത്രത്തിലുടനീളം മമ്മൂട്ടിയുടെ കഥാപാത്രം ഉപയോഗിച്ചിരിക്കുന്നത്.
3: ഞാൻ അതാണ് ആലോചിക്കുന്നത്, സാധാരണ കോൺസ്റ്റബിളിന് ഇത്രയും വിവരങ്ങൾ എങ്ങനെ കിട്ടിയെന്നുള്ളതാണ്.
5: അത് പോസിബിൾ ആണ്. പോലീസ് ഓഫീസർ ആയിരുന്നുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഫോറൻസിക് എക്സ്പെർട്ട് ആയിട്ട് പരിചയമുണ്ടാവില്ലേ? എന്നിട്ട്
3: സാർ, ഞങ്ങളിത് കുറച്ച് ദിവസമായിട്ട് നല്ലോണം തപ്പി നോക്കി. കുറച്ച് കേസുകൾ സിമിലാരിറ്റി ഉണ്ട്, പക്ഷേ ഫോൺ ഡീറ്റെയിൽസ് തപ്പിക്കഴിഞ്ഞപ്പോൾ വർക്കിലും കോട്ടൂരും ഓരോരോ സ്ത്രീകൾ ഇതുപോലെ അറ്റാക്ക് ആയിട്ട് മരിച്ചിട്ടുള്ളത് ഇവൻ്റെ ട്രാപ്പിൽ പെട്ടവരാണ്.
5: എന്ന് വെച്ചാൽ
3: ഈ സ്റ്റിൽ ആക്റ്റീവ്. സാർ, ഈ മണി രാജ്യം പോയിട്ട് സ്റ്റേറ്റ് പോലും വിട്ടുപോയിട്ടില്ല. മാത്രമല്ല, അവനിപ്പോൾ അവൻ്റെ പണി മുമ്പത്തേക്കാളും വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. സാർ, അവൻ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് എല്ലാ കേസിലും അവൻ സെയിം ഫോൺ ഉപയോഗിക്കുന്നത്.
0: സിനിമയുടെ ആദ്യ പകുതിയില് കഥ മുഴുവൻ മമ്മൂക്കയുടെ കഥാപാത്രത്തിന് ചുറ്റും പതുക്കെ ബിൽഡ് ചെയ്യുമ്പോൾ രണ്ടാം പകുതിയില് ഇൻവെസ്റ്റിഗേഷനിലൂടെ വിനായകൻ സിനിമയുടെ ഗിയർ മാറ്റുകയാണ്. ഇരുവരും തമ്മിലുള്ള ക്യാരക്ടർ ഡ്രിവൻ ടെൻഷനാണ് ഈ ഒരു സിനിമയുടെ ജീവൻ. യൂണിഫോം ഇല്ലാത്ത പോലീസ് വേഷത്തില് മികച്ച പ്രകടനമാണ് വിനായകൻ ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. മമ്മൂട്ടിയോടൊപ്പം വരുന്ന ഫ്രെയിമുകളിലെല്ലാം അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്ന അഭിനയമാണ് വിനായകൻ കാഴ്ചവെച്ചിരിക്കുന്നത്. വിനായകന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ പക്വതയാർന്ന അടക്കിപ്പിടിച്ച ഒരു അഭിനയമാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാനായി സാധിക്കുന്നത്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, Private Bus Stand in Samibam, Pulaman, Kottarakara.
2: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
3: Ashraya FM 90 il ini Aakashavani Vaarthakal.
4: Aakashavani. Namaskaram. Pradeshika Vaarthakal. Vaayikkunnathu Seena Antony. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രണ്ടാംഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റിയെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി നിർവഹിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ ജേതാക്കളായ ജസ്റ്റിസ് KT തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകനായ പി നാരായണൻ, പത്മഭൂഷൺ ജേതാക്കളായ നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, പത്മശ്രീ ജേതാവ് വിമല മേനോൻ എന്നിവർ പുരസ്കാരം സ്വീകരിച്ചു. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ സഭ നിർത്തി വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്നറിയിച്ചു. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ചയും സഭയിൽ നടന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ രാവിലെ വീണ്ടും ചേരും. 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റൽ കിഫ്ബി ബാധ്യതയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
5: കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262.6 കോടി രൂപ സഞ്ചിത നിധിയിലേക്ക് വകമാറ്റിയിരിക്കുന്നുവെന്നാണ് പ്രധാന കണ്ടെത്തൽ. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് 39,230 കോടി രൂപയാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ചെലവ് കൂടിയെങ്കിലും വരവിൽ നേരിയ വർധനയുണ്ടായെന്നും CAG നിരീക്ഷിച്ചിട്ടുണ്ട്. ആഭ്യന്തര ഉൽപ്പാദനം 9.3% നിന്ന് 9.1%

0: വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന 2026 ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രൊമോഷൻ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റണ്ണിന് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക കാര്യങ്ങളിൽ കേരളത്തിൽ ദൃശ്യമാകുന്ന ഊർജ്ജവും ഉത്സാഹവും പങ്കാളിത്തവും ഏറെ പ്രചോദനമേകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: The energy, excitement and participation for sporting event are truly inspiring. 115 athletes from Kerala, including 69 women athletes, are part of the Khelo India program, training to become India's future champions. The contributions of gods of our countries to Indian sports is legendary.
0: കൊട്ടാരക്കര നീലേശ്വരത്ത് ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. പരിക്ക് പറ്റിയ മുഴുവൻ ആളുകളുടെയും ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച മന്ത്രിമാരായ പി സി വിഷ്ണുനാഥും ബിന്ദു കൃഷ്ണയും അറിയിച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസ് ഹൌസിംഗ് ആന്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സീറോയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. പോലീസ് സ്റ്റേഷൻ പരിസരങ്ങൾ ശുചിയാക്കുന്നതോടൊപ്പം പദ്ധതിയിലൂടെ പൊതുജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടും ഒഴിവാക്കും. നിലവിൽ സ്റ്റേഷനുകളിലുള്ള വാഹനങ്ങളുടെ കൃത്യമായ കണക്കെടുപ്പ് നടത്തി നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. സംസ്ഥാനത്ത് ഡിജിറ്റൽ ക്രോപ്പ് സർവേ വ്യാപകമാക്കും. ഓരോ വിളക്കാലത്തെയും നെല്ല് ഉൽപാദന തോത് ശാസ്ത്രീയമായി നിർണയിക്കുകയാണ് ലക്ഷ്യം. ഈ 1-ാം വിള മുതൽ പദ്ധതി നടപ്പാക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: പാലക്കാട് ജില്ലയിലെ ചില വില്ലേജുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ വിവരശേഖരണ പദ്ധതിയാണ് 9 ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നത്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് സർവേ പൂർത്തിയാക്കുക. ഓരോ വില്ലേജിലും 45 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന സർവേയുടെ വിവരങ്ങൾ വിളവെടുപ്പിന് 15 ദിവസം മുൻപ് പ്രസിദ്ധീകരിക്കുമെന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു.
0: ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. യുഎസിലെ ഹ്യൂസ്റ്റണിൽ വെച്ച് രാത്രി 10:30 മത്സരം. യുഎസിലെ ബോസ്റ്റണിൽ പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഖാനയെ നേരിടും. കാനഡയിലെ ടൊറന്റോയിൽ വെച്ച് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ പനാമയുമായി ഏറ്റുമുട്ടും. പുലർച്ചെ 4:30 മത്സരം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. സംസ്ഥാനതല ഞാറ്റുവേല ചന്തയും കർഷക സഭയും പദ്ധതിക്ക് ആവേശകരമായ തുടക്കം. തിരുവാതിര ഞാറ്റുവേലയെ വരവേറ്റ് ഉപനിയൂർ പാടശേഖരത്തിൽ വിദ്യാർത്ഥികളോടൊപ്പം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഞാറുനട്ടു. കോവളം MLA എം വിൻസെന്റും നേമം ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികളും നാട്ടുകാരും ഒപ്പമിറങ്ങിയപ്പോൾ ചടങ്ങ് കാർഷികോത്സവമായി മാറി. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും വിരമിച്ചവരുടെയും ചികിത്സയ്ക്കായി തൃശൂരിൽ പുതിയ CGHS വെൽനസ് സെന്റർ സ്ഥാപിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന CGHS ഗുണഭോക്തൃ വെൽനസ് അസോസിയേഷന്റെ പ്രഥമ സമ്മേളനവും അംഗത്വ വിതരണവും ഈ മാസം 25 നടക്കും. തൃശൂർ ടൌൺ ഹാളിൽ 10 മണിക്ക് നടക്കുന്ന സമ്മേളനം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഗവൺമെന്റിന്റെ സർവ്വജന പെൻഷൻ പദ്ധതിയായ NPS സഞ്ജായിയുടെ പ്രചാരണം ലക്ഷ്യമിട്ട് കൊല്ലത്ത് ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. 85 വയസ്സിനുമിടയിൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൌരനും NPS സഞ്ചായ് പദ്ധതിയിൽ അംഗമാകാം. വിവിധ പ്രായപരിധികളിൽ പദ്ധതിയിൽ ചേർന്നാൽ ലഭിക്കുന്ന പെൻഷൻ തുകയെക്കുറിച്ച് പെൻഷൻ കാൽക്കുലേറ്റർ മുഖേന പരിപാടിയിൽ വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം.

0: ബോംബെ ഊരി സൂചിക സെൻസെക്സ് 893 പോയിന്റ് ഇടിഞ്ഞ് 76,200 നിഫ്റ്റി 278 പോയിന്റ് താഴ്ന്ന് 23,824 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,06,040 രൂപയും ഗ്രാമിന് 13,255 രൂപയുമാണ് നിലവിലെ വില. ബിരുദ പ്രവേശനത്തിനായുള്ള സർവകലാശാല പൊതുപ്രവേശന പരീക്ഷ കുവൈറ്റിന്റെ ഫലങ്ങൾ പ്രഖ്യാപിച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കുവൈറ്റിന്റെ ഔദ്യോഗിക പോർട്ടൽ വഴി ഫലമറിയാൻ കഴിയും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രണ്ടാം ഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റിയെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashray FM 90, Nadinuppam, Natargopam.
1: തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90. സ്റ്റേ ട്യൂൺഡ്.

0: Boy. ഒരു മനുഷ്യന് എത്ര മുഖങ്ങൾ ഉണ്ടാകും? നമ്മൾ ദിവസവും കാണുന്ന, സംസാരിക്കുന്ന, എന്ത് പാവം മനുഷ്യനെന്ന് വിചാരിക്കുന്ന ഒരാൾ ഒരു ഇരുട്ടിന്റെ മറവിൽ ഭയപ്പെടുത്തുന്ന ഒരു വേട്ടക്കാരനായി മാറിയാൽ എങ്ങനെയിരിക്കും? ഈ ചോദ്യം നമ്മളിൽ ബാക്കി വെക്കുന്നുണ്ട് കളങ്കാവൽ എന്ന സിനിമ. ഈ സിനിമയെ കുറിച്ചാണ് ക്ലബ് ബോർഡിൽ വിത്ത് മീ ആർജി ഏലിക്കുട്ടി.
1: പക്ഷെ എനിക്കെന്തോ അങ്ങോട്ട് വരാനൊരു പേടി പോലെ.
2: ടെൻഷൻ അടിക്കാനൊന്നുമില്ല, നമ്മൾ അവിടെ കുറച്ച് നേരം സമാധാനമായിട്ട് സംസാരിച്ചിരിക്കുന്നു അത്ര.
1: അല്ല, ആരെങ്കിലും അറിയാവുന്നവരെ കണ്ടാലോന്നാ.
2: അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം.
1: എങ്ങനെ?
2: അതൊക്കെ പറയാം.
1: എന്നാലും ഞാൻ വരില്ല.
2: അതെന്ത്?
1: അത് ഈ റൂമൊക്കെ എടുക്കുന്ന ചുമ്മാ സംസാരിച്ചിരിക്കാനല്ലാന്നൊക്കെ എനിക്കറിയാം.
2: പിന്നെ
1: അതൊക്കെ എനിക്കറിയാം.
2: അത് അന്നും ഇഷ്ടമല്ല.
0: സിനിമയുടെ കഥാഗതിയെ പൂർണ്ണമായി മാറ്റിമറിക്കുന്ന കഥാപാത്രമാണ് രജീഷ വിജയന്റെ ദിവ്യ എന്ന കഥാപാത്രം. 2012 പെട്ടെന്നൊരു ദിവസം തിരുവനന്തപുരത്തെ ഗ്രാമത്തിൽ നിന്നും ദിവ്യയെ കാണാതാകുന്നതോടെയാണ് അതുവരെ മൂടിപ്പോയ പല കൊലപാതകങ്ങളുടെയും ചുരുളഴിയാൻ തുടങ്ങുന്നത്. വിനായകന്റെ കഥാപാത്രത്തിന് കേസിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള കൃത്യമായ വഴിത്തിരിവുണ്ടാക്കുന്നത് ദിവ്യ എന്ന കഥാപാത്രവും അവരുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളുമാണ്. സ്റ്റാൻലിയുടെ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ സ്റ്റാൻലി പല പേരുകളിൽ വന്ന് ചതിയിൽപ്പെടുത്തുന്ന സാധാരണക്കാരായ സ്ത്രീകളാണ് അവർ. സാമ്പത്തിക ബാധ്യതകളും കുടുംബ സാഹചര്യങ്ങളും കൊണ്ട് അയാളുടെ കെണിയിൽ വീണു പോകുന്ന ഇവരുടെ അവസ്ഥ പ്രേക്ഷകരിൽ വലിയ സിമ്പതിയും ഒപ്പം സ്റ്റാൻലിയോട് വല്ലാത്തൊരു ദേഷ്യവും ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്.
3: കയ്യില് കാശില്ല, അതിനാല് ഇപ്പൊ കുഴந்தெல்லாம் வேணாம் அவர் தான் சொன்னார். ஆனா அம்மா ரிட்டையர் ஆனதுக்கு அப்புறம் கிடைச்சதுல கொஞ்சம் காசு என் அக்கவுண்ட்ல தான் போட்டாங்க. அதை பத்தி அவர்கிட்ட அப்புறம் சொல்லலாம்னு இருந்தேன். அந்த காசு இருந்த தைரியத்துல தான் சார் அந்த டேப்லெட் நான் சாப்பிடல.
4: அவனை குறித்து வேற எந்தெல்லாம் டீடைல்ஸ் ஓர்மையுண்டா?
3: அவருக்கு பழைய தமிழ் படத்துல பாட்டெல்லாம் ரொம்ப பிடிக்கும். செம்புரம் படத்துல பாட்டு அடிக்கடி கேட்பாங்க.
4: இதெல்லாம் கட்சி
3: இல்ல சார்.
4: அல்லே
3: அல்ல,
4: நீங்களும் சூழ்ச்சி ஓகே.
3: என்ன சார், எனக்கு தெரியாதா? தவறல்ல
4: எங்க, நீங்களொன்னு சகாய்க்கணும். அவன் ஒரு படம் வரக்கானாட்ட நான் ஒரு ஆளாயிட்டு வரேன்.
3: ஐயோ, அதெல்லாம் முடியாது சார். நீங்களே இங்கே வந்தது என் புருஷனுக்கு தெரிஞ்சா ரொம்ப கொழுப்பாயிடும் சார். சார் ப்ளீஸ் சார், என்னால் முடியாது.
0: ഫൈസൽ അലിയാണ് ഈ ഒരു ചിത്രത്തിന് വേണ്ടി ക്യാമറ ചുലിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ഒഴുക്കിനെ തീരുമാനിക്കുന്നതിൽ ഫൈസലിന്റെ ഛായാഗ്രഹണത്തിന് നിർണായക പങ്ക് തന്നെയുണ്ട്. മൂടിനൊപ്പമുള്ള പശ്ചാത്തല സംഗീതത്തിലൂടെ മുജീബ് മജീബ് ഒരിക്കൽ കൂടി കയ്യടി നേടുകയാണ്. ക്രൈം ഡ്രാമ ജോണറിൽ മികവ് തെളിയിച്ച മുജീബ് മജീബ് തന്റെ ശക്തി മേഖലയിൽ ഒരിക്കൽ കൂടി കയ്യൊപ്പ് പതിപ്പിക്കുന്നത് നമുക്ക് ഈ ഒരു സിനിമയിലൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രവീൺ പ്രഭാകരാണ് ഈ ഒരു സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. ജോണറിനോട് നീതി പുലർത്തി പ്രേക്ഷകനെ ചിത്രത്തിൽ പിടിച്ചിരുത്തുന്നതിൽ പ്രവീണിന്റെ പങ്ക് വളരെ വലുത് തന്നെയാണ്. ശബ്ദലേഖനം നിർവഹിച്ച എം ആർ രാജാകൃഷ്ണൻ, മേക്കപ്പ് ആർട്ടിസ്റ്റുകളായ അമൽ ചന്ദ്രൻ, ജോർജ് സെബാസ്റ്റ്യൻ, വസ്ത്രാലങ്കാരം നിർവഹിച്ച അഭിജിത് സി, കളറിസ്റ്റ് ലിജു പ്രഭാകർ, സംഘടന രംഗമൊരുക്കിയ ആക്ഷൻ സന്തോഷ് തുടങ്ങി എല്ലാവരും അവരുടെ ഭാഗം ഈ ഒരു ചിത്രത്തില് മികച്ചതാക്കി തന്നെ
2: മാറ്റിയിട്ടുണ്ട്.
4: മറ്റേ വെച്ച് കണ്ടെന്ന് പറഞ്ഞ ഒരു കോള് വന്നായിരുന്നു, അതൊന്നും തപ്പി വന്നതാ. സ്റ്റാൻലി സാർ നാളെ ഫ്രീ ആണോ?
2: നാളെ ഉച്ച കഴിഞ്ഞ് ഫ്രീ ആണ് സാറേ.
4: ഓ, അപ്പൊ ഫ്രീ ആകുമ്പോ വിളിക്കേ. ഓ, നമുക്ക് ഒരുമിച്ച് അവനെ തപ്പാം. ഓ,
2: എന്നാ പിന്നെ ഞാൻ റൂമിലോട്ട് ചെല്ലട്ടെ സാറേ, ഇങ്ങനെ ഒരു വെട്ട് കേസാണ്.
4: ഓ ശരി, നാളെ വിളിക്കണേ.
2: ആ
4: സാറേ, സാറിൻ്റെ കയ്യിൽ ആ വരച്ചതിൻ്റെ കോപ്പി എന്തെങ്കിലും ഇരിപ്പുണ്ടോ?
2: ഇല്ല സാറേ, അതൊന്നും എടുത്തിട്ടില്ല.
4: എന്നാ ഈ കോപ്പി വെച്ചോ.

0: കഥാപാത്രമായി മമ്മൂക്കിയുടെ അഴിഞ്ഞാട്ടമാണ് ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത്. സാധാരണ ക്രൈം ഡ്രാമ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറ്റവാളിയെ പ്രേക്ഷകന് മുന്നിലേക്ക് ആദ്യം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് ഈ ഒരു സിനിമയുടെ തിരക്കഥ. പിന്നീട് മിക്കവാറും ഇടങ്ങളിൽ പ്രതീക്ഷിതവും പ്രതീക്ഷിക്കുന്ന ഇടങ്ങളിൽ അപ്രതീക്ഷിതവുമായി മുന്നേറുന്ന കഥയാണ് ഈ ഒരു ചിത്രത്തിന്റേത്. വ്യത്യസ്തതകളുള്ള ഒരു ക്രൈം ഡ്രാമയും മികച്ച അഭിനയ മുഹൂർത്തങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നവരെ തീർച്ചയായും കാണേണ്ട ഒരു ചിത്രം കൂടിയാണ് കളംകാവൽ.
1: നീ എന്താ വിചാരിച്ചത്? അവൻ പറഞ്ഞതുപോലെ എനിക്ക് നത്തുന്ന പേര് വന്നേന്നാണ്. അശാശിന്റെ ഉദാസുന്ദിന്റെ രക്ഷപ്പെട്ടതല്ലടാ. ഈ നത്തിരാത്രി ഉറക്കം തൂങ്ങി മരത്തിലിരുന്നാലും അതിന് വിശന്ന നേരം വെളുക്കും മുന്നേ എല്ലിനെ പിടിക്കുകയും ചെയ്യും, കൊല്ലുകയും ചെയ്യും, തിന്നുകയും ചെയ്യും.
2: എടാ ഈ വിശപ്പ്, വിശപ്പ് എന്ന് പറഞ്ഞ സാധനം നത്തിന് മാത്രമല്ലേ? അപ്പൊ ഒരുത്തൻ എലിയായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ വല്ല പാമ്പിന്റെയോ പരുന്തിന്റെയോ അതിനോട് ഇങ്ങേ പറ്റുള്ളൂ. അതങ്ങനെയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ വന്ന് ചത്തുപോയ എനിക്ക് വേണ്ടി ഗുണവതി ആരാടിക്കാൻ നിൽക്കല്ലേ? മനസ്സിലായോ?

ഈ ഒരു സിനിമയായിരുന്നു ഇന്നത്തെ ക്ലാബോർഡിൽ. മലയാളം സിനിമ നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന മനോഹരമായ സിനിമകളുടെ വിശേഷങ്ങളും കഥകളും ഒക്കെയായി ക്ലാബോർഡിൽ വീണ്ടും കേൾക്കാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ എലിക്കുട്ടി സൈനിങ് ഓഫ്.

0: Take a break.
1: Good evening, namaskaram. Welcome to Take a Break with me, RJ Anamika. ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ചൊവ്വാഴ്ച ഈവനിങ് സമയമാണ്. മിക്കവരും ട്രാവൽ ചെയ്യുന്ന സമയമാണ്. ചില ആൾക്കാരൊക്കെ ചെറിയ കോഫിയും ചായയും ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലേ. അപ്പോ ഈ ഒരു സമയത്ത് കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടാലോ? കറുപ്പത്താ എനക്ക് പൊടിച്ച കളറ്. ചില ആൾക്കാരെങ്കിലും ഈ ഒരു പാട്ട് പാടി നടക്കാറുണ്ട്, മൂളി നടക്കാറുണ്ടല്ലേ. ഇപ്പൊ എന്തിനാണ് ഈ ഒരു പാട്ടിനെ കുറിച്ച് പറയുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ചില ആളുകളുടെ വാർഡ്രോബ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കറുപ്പ് നിറമുള്ള വസ്ത്രങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ കാണാനായിട്ട് സാധിക്കും അല്ലെ. ഓരോ നിറത്തിലുള്ള അല്ലെങ്കിൽ ഒരേ നിറത്തിലുള്ള പലതരം പാറ്റേണിലുള്ള വസ്ത്രങ്ങൾ, മറ്റെല്ലാവരും തിളക്കമുള്ള നിറങ്ങളും സീസണൽ ട്രെൻഡുകളും ഒക്കെ പരീക്ഷിക്കുന്ന സമയത്ത് അവർ മാത്രം കറുപ്പ് നിറം ചൂസ് ചെയ്യാറുണ്ട്. ഇത് വെറും ഫാഷൻ തെരഞ്ഞെടുപ്പ് മാത്രല്ല, കറുപ്പ് നിറമുള്ള വസ്ത്രം ധരിക്കുന്ന ആളുകളെ കുറിച്ച് മനഃശാസ്ത്രം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് കേട്ടാലോ ടേക്ക് എ ബ്രേക്കിൽ. മനുഷ്യ സംസ്കാരത്തിൽ ഈ ഒരു ബ്ലാക്ക് കളറിന് ഒരു സവിശേഷ സ്ഥാനമുണ്ട് എന്ന് തന്നെ പറയാം. അത് ഗംഭീരത്തിന്റെയും അധികാരത്തിന്റെയും ഒരു നിറമാണ് എന്നുകൂടി പറയാം കേട്ടോ. ശവസംസ്കാര ചടങ്ങുകളും മുതൽ ഫാഷൻ ഷോകളിൽ വരെ കറുപ്പ് നിറമുള്ള വസ്ത്രങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. പല ആഡംബര ട്രെൻഡുകളും ഈ ഒരു കളേഴ്സ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തന്നെ പറയാം കേട്ടോ. റോക്ക് സ്റ്റാറുകള്, കലാകാരൻ ർ ബിസിനസ് മാഗ്നറ്റുകൾ എന്നിങ്ങനെ പലരും ഈ ഒരു നിറം യൂസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു ബ്ലാക്ക് കളർ വ്യത്യസ്തമാകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, കറുപ്പ് ഇത്രയും അധികം ജനപ്രിയമായിട്ട് അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ട് തുടരുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അത് വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശം നൽകുന്നില്ല എന്നതാണ്. തിളക്കമുള്ള മഞ്ഞ വസ്ത്രം ധരിക്കുന്ന സമയത്ത് ഒരാൾക്ക് തൽക്ഷണം ഒരു ഉന്മേഷം തോന്നാറുണ്ട്. ചുവപ്പ് പലപ്പോഴും ഊർജത്തെയോ അല്ലെങ്കിൽ അഭിനിവേശത്തെയോ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒന്നാണ്. ആൻഡ് ഈ ഒരു പിങ്ക് കളർ മൃദുത്വത്തെയോ അല്ലെങ്കിൽ പ്രണയത്തെയോ സൂചിപ്പിക്കുന്നതായിട്ടും തോന്നാറുണ്ട്. എന്നാൽ ഈ കറുപ്പ് കൂടുതൽ സങ്കീർണമായിട്ടുള്ള ഒന്നാണ്, അത് നിഗൂഢമായിട്ട് കാണപ്പെടുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ആൻഡ് വസ്ത്രങ്ങളുടെ നിറത്തെയും ധാരണയും കുറിച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട പഠനങ്ങളിലൊന്ന് വർണ്ണ മനഃശാസ്ത്രത്തെ കുറിച്ച് വിപുലമായിട്ട് പഠിച്ച ഗവേഷകരായിട്ടുള്ള ആൻഡ്രൂ എലിയറ്റും മാർക്കസ് മേയറും നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. അവരുടെ ഗവേഷണങ്ങളിലെ ഭൂരിഭാഗവും ചുവപ്പ് നിറത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിലും കറുപ്പ് വസ്ത്രങ്ങൾ പരിശോധിക്കുന്ന മറ്റ് പഠനങ്ങൾ ആളുകൾ പലപ്പോഴും കറുപ്പിനെ അധികാരം, കഴിവ്, ഗൗരവം എന്നിവയുമായിട്ട് കണക്ട് ചെയ്ത് നിർത്തുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. യു കെയിലെ ഫാഷൻ റീറ്റെയിലർ ആയിട്ടുള്ള ബൈ ടീഷർട്സ് ഓൺലൈൻ ആയിട്ട് നടത്തിയിട്ടുള്ള ഒരു സർവേയില് ആത്മവിശ്വാസം, ബുദ്ധിശക്തി, അട്രാക്ഷൻ എന്നിവയുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട നിറമായിട്ട് കറുപ്പ് സ്ഥിരമായിട്ട് വിലയിരുത്തപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് എപ്പോഴും കറുപ്പ് നിറമുള്ള വസ്ത്രം ധരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവർ തീരുമാനമെടുക്കാനായിട്ട് മടിക്കാത്തവരാണ് എന്ന് പറയാറുണ്ട്. അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അധികം ആലോചിക്കേണ്ടി വരാറില്ല. സ്റ്റീവ് ജോബ്സിനെയും ബറാക് ഒബാമയും പോലുള്ളവർ പറഞ്ഞിട്ടുള്ളത് എല്ലാ ദിവസവും ഈ കറുപ്പ് നിറമുള്ള വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് നിറങ്ങളിലുള്ള വസ്ത്രങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടി വരുന്നില്ല എന്നതാണ്. അതുമാത്രമല്ല, വസ്ത്രങ്ങളെ ഇമോഷൻസിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് മനഃശാസ്ത്രജ്ഞരെ ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. 2012 ജേണൽ ഓഫ് എക്സ്പെരിമെന്റൽ സോഷ്യൽ സൈക്കോളജിയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പഠനത്തിൽ പറയുന്നത് ഹജോ ആദവും ആദം ഗലിയൻസ്കിയും അവതരിപ്പിച്ച ഒരു പഠനം എൻക്ലോത്ത് കോഗ്നിഷൻ എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആളുകൾ ധരിക്കുന്ന വസ്ത്രങ്ങളെ ശ്രദ്ധ, സ്വയം തിരിച്ചറിവ് തുടങ്ങിയ മാനസിക പ്രക്രിയകളെ സ്വാധീനിക്കുമെന്നും അവരുടെ ഗവേഷണം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം നിങ്ങളുടെ വികാരത്തെ സൂക്ഷ്മമായിട്ട് സ്വാധീനിക്കുന്ന ഒന്നാണ്. പലരും കറുത്ത വസ്ത്രത്തെ ഒരു ആശ്വാസമോ വൈകാരികമായിട്ടുള്ള സുരക്ഷിതത്വമോ സൃഷ്ടിക്കുന്നതായിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, തിളക്കമുള്ള നിറങ്ങളെ അപേക്ഷിച്ച് ഇത് അത്ര ശ്രദ്ധേയമായിട്ടുള്ള ഒരു കളറല്ല എന്ന് തന്നെ പറയാം. കറുപ്പ് നിറം ശ്രദ്ധ ആകർഷിക്കുന്നത് കുറച്ച് കുറവായിട്ട് ഉള്ള ഒരു കാര്യമാണ്. വേറിട്ട് നിൽക്കാനായിട്ട് തോന്നാത്ത സമയത്ത് ആളുകളെ ഒരു ആൾക്കൂട്ടത്തിൽ ഇഴക്കി ചേരാനായിട്ട് ഈ നിറം അനുവദിക്കുന്നുണ്ട് എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. ആൻഡ് കറുപ്പുമായിട്ടുള്ള ഫാഷൻ ബന്ധം ഒരിക്കലും മാറാതിരിക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. ട്രെൻഡുകൾ വന്നു പോകുന്നുണ്ട്, എന്നിരുന്നാലും കറുപ്പ് നിറം നിലനിൽക്കുന്നുണ്ട്. തലമുറകള്, ശരീര തരങ്ങള്, വ്യക്തിഗത ശൈലികള് എന്നിവയെ അടിസ്ഥാനമാക്കി ഇത് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഫാഷൻ ലോകത്ത് ബ്ലാക്കിനുള്ള സ്ഥാനം വ്യത്യസ്തമാണ്. ബ്ലാക്ക് കളർ ശക്തമായിട്ടുള്ള സാംസ്കാരികവും വൈകാരികവുമായിട്ടുള്ള ബന്ധങ്ങൾ വഹിക്കുന്നുണ്ടെന്ന് മനഃശാസ്ത്രം തന്നെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. സോ കറുപ്പ് നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില മനഃശാസ്ത്ര രഹസ്യങ്ങളെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടറിഞ്ഞത് കേട്ടോ. വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല, ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും പറയാനായിട്ടുണ്ടതിന് മുമ്പായിട്ടൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം. ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2150. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
1: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
3: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരകരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
1: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം ഡോട്ട് പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
3: YS ഉള്ളപ്പോൾ വൈ വറി.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 40 വയസ്സ് ഒരു ജൈവശാസ്ത്രപരമായിട്ടുള്ള വഴിത്തിരിവായിട്ടാണ് ഡോക്ടർമാര് വിശേഷിപ്പിക്കാറുള്ളത് അല്ലെ. സാധാരണയായിട്ടുള്ള ശീലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ബോഡിക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട സമയവും കൂടിയാണ് ഈ 40 വയസ്സ് മുതലുള്ള ഒരു കാലം എന്ന് പറയുന്നത്. സ്ത്രീകളിലേതുപോലെ തന്നെ ഈ ഘട്ടത്തിലാണ് പുരുഷന്മാരുടെ ബോഡിയിലും ധാരാളമായിട്ട് മാറ്റങ്ങൾ കണ്ടുവരാറുള്ളത്. ഇക്കാലത്ത് അവരിലെ മെറ്റബോളിസം മാറാനായിട്ട് തുടങ്ങുന്നുണ്ട്, ഹോർമോണുകളിലെ മാറ്റം ഉണ്ടാകുന്നുണ്ട്. വർഷങ്ങളായിട്ട് തുടർന്ന് വന്ന ജീവിത ശൈലിയിൽ നിന്നുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ബോഡിയിൽ കാണാനായിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ. അക്കാലം അത്രയും പല രോഗങ്ങളുടെയും ലക്ഷണം തിരിച്ചറിയാനായിട്ട് കഴിയാതെ വരുന്നത് കൊണ്ട് തന്നെ 40 വയസ്സിന് ശേഷം പുരുഷന്മാരെ ചില ആരോഗ്യ പരിശോധനകൾ നടത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ 40 വയസ്സിന് ശേഷം പുരുഷന്മാര് കമ്പൽസറി ആയിട്ടും നടത്തേണ്ട ചില ആരോഗ്യ പരിശോധനകളെ കുറിച്ച് കേൾക്കാം. ടേക്ക് എ ബ്രേക്കിൽ വിത്ത് മീ ആർ ജെ അനാമിക. ഹൃദയരോഗങ്ങളെ കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു തെറ്റിദ്ധാരണ അത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നാണ് എന്നതാണ്. എന്നാൽ വർഷങ്ങളായിട്ട് ധമനികളിൽ പ്ലാക്ക് അടിഞ്ഞുകൂടുകയും മറ്റും ചെയ്താണ് ഹൃദയരോഗം വികസിക്കാറുള്ളത്. ലൈബ്രറി ഓഫ് മെഡിസിൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഗവേഷണങ്ങൾ കാണിക്കുന്നത് ഇന്ത്യയിലെയും മുതിർന്നവരില് മരണത്തിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ ജീവിക്കുന്ന പുരുഷന്മാരില് പുരുഷന്മാർക്ക് 50 വയസ്സ് എത്തുന്ന സമയത്ത് ഹൃദയ സംബന്ധമായിട്ടുള്ള ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം ഇന്ത്യക്കാർക്ക് ചെറുപ്രായത്തിൽ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു സമ്പൂർണ്ണ ലിപിഡ് പ്രൊഫൈൽ ടെസ്റ്റ് മൊത്തം കൊളസ്ട്രോള്, LDL, HDL, ട്രൈഗ്ലിസറൈഡുകൾ എന്നിവ അളക്കുന്നുണ്ട്. പതിവ് സമ്മർദ്ദ പരിശോധനയ്ക്കൊപ്പം തന്നെ ഹൃദയാഘാതമോ പക്ഷാഘാതമോ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഒരു പരിശോധനകൾ വഴി മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയെ ലോകത്തിന്റെ പ്രമേഹ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഉദാസീനമായിട്ടുള്ള നമ്മുടെ ജീവിത ശൈലി അഥവാ ലൈഫ് സ്റ്റൈല്, വർദ്ധിച്ചു വരുന്ന പൊണ്ണത്തടി, ക്രമരഹിതമായിട്ടുള്ള ഭക്ഷണ ശീലങ്ങള്, വിട്ടുമാറാത്ത സമ്മർദ്ദം എന്നിവയെല്ലാം പ്രമേഹത്തിന് കാരണമാകാറുണ്ട്. രോഗലക്ഷണങ്ങൾ ഉണ്ടാകാതെ വർഷങ്ങളോളം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർന്നു തന്നെ നിൽക്കാറുണ്ട്. അമിതമായിട്ടുള്ള ദാഹം, ക്ഷീണം അല്ലെങ്കിൽ കാഴ്ചമങ്ങൽ എന്നീ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ് പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ബോഡിയിൽ ഉപാപചയ നാശങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. ഈ 40കളിലെത്തുന്ന സമയത്ത് സാധാരണയായിട്ട് ശാരീരിക വ്യായാമ കുറവും വയറിലെ കൊഴുപ്പിന്റെ വർധനവും ഇൻസുലിൻ പ്രവർത്തനത്തിനുള്ള പ്രധാന ട്രിഗറുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് മനസ്സിലാക്കാനായിട്ട് പല വിദഗ്ധരും HbA1c പരിശോധന ശുപാർശ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഗ്ലൈക്കേറ്റ് ഹീമോഗ്ലോബിൻ പരിശോധന എന്നറിയപ്പെടുന്ന മറ്റൊരു ചെക്കപ്പും കൂടിയുണ്ട്. ഇതിലൂടെ കഴിഞ്ഞ 2-3 മാസങ്ങളിൽ ഉണ്ടായിട്ടുള്ള രക്തത്തിന്റെ പഞ്ചസാരയുടെ അളവ് കൂടുതൽ വിശ്വസനീയമായ ഫലങ്ങൾ നൽകുന്നുണ്ട്. പ്രീ ഡയബറ്റിക്സ് തിരിച്ചറിയുന്നതിന് ടൈപ്പ് 2 പ്രമേഹത്തിന്റെ ആരംഭം ഗണ്യമായിട്ട് വൈകിപ്പിക്കുകയോ തിരിച്ചറിയുകയോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പ്രായത്തിനനുസരിച്ച് പ്രോസ്റ്റേറ്റിന് പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക. ഈ മാറ്റങ്ങളിൽ പലതും നിരുപദ്രവകാരമാണെങ്കിലും ചിലത് ക്യാൻസർ ഉൾപ്പെടെ ഗുരുതര അവസ്ഥകളെ സൂചിപ്പിക്കാവുന്ന ഒന്നാണ്. വാർദ്ധക്യത്തോടെ പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയിൽ സ്വാഭാവികമായിട്ടുള്ള പല മാറ്റങ്ങളും സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പരിശോധനകൾ നടത്തേണ്ടതും അത്യാവശ്യമാണ്. ഡിജിറ്റൽ റെക്ടൽ പരിശോധനയ്ക്കൊപ്പം തന്നെ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ രക്തപരിശോധനയും ഉൾപ്പെടുന്നുണ്ട്. മാത്രമല്ല പല മുതിർന്നവരിലും വിറ്റാമിൻ ഡി, വിറ്റാമിൻ B12 എന്നിവയുടെ കുറവ് കാണാറുണ്ട്. വീടിനുള്ളിലും ഓഫീസിലും ഉള്ള ജീവിത ശൈലി, മലിനീകരണം, ഭക്ഷണക്രമം എന്നിവ വിറ്റാമിൻ ഡിയുടെ അളവ് കുറയുന്നതിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ സസ്യാഹാര കുറവും B12 കുറവിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ വിറ്റാമിനുകളുടെ കുറവ് നിരന്തരമായിട്ടുള്ള ഒരു ക്ഷീണം, പേശികളിലെ ബലഹീനത, ചിന്തകളിലെ വ്യക്തതയില്ലായ്മ എന്നിവയ്ക്കെല്ലാം കാരണമായേക്കാവുന്ന ഒന്നാണ്. ഇവ പലപ്പോഴും വാർദ്ധക്യം മൂലം ഉണ്ടാകുന്ന പൊതുവായിട്ടുള്ള സമ്മർദ്ദ ലക്ഷണമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. വിറ്റാമിൻ ഡിയുടെ കുറവ് കാലക്രമേണ അസ്ഥികളുടെ ശക്തിയും ബാധിച്ചേക്കാവുന്ന ഒന്നാണ്. മാത്രമല്ല വിറ്റാമിൻ D3 കുറയുന്നത് കാൽസ്യം ആഗിരണം ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുകയും നമ്മുടെ അസ്ഥി ധാതുക്കളുടെ സാന്ദ്രത വേഗത്തിൽ കുറയാനായിട്ട് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. സോ സിമ്പിൾ ആയിട്ടുള്ള രക്തപരിശോധനകൾ നടത്തുന്നത് വിറ്റാമിനുകളുടെ കുറവ് തിരിച്ചറിയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ഫൈനലി ബോഡി മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന അവയവങ്ങളാണ് നമ്മുടെ കരളും വൃക്കയും എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ മാലിന്യങ്ങൾ ഫിൽറ്റർ ചെയ്യുന്നുണ്ട്, പോഷകങ്ങൾ സംസ്കരിക്കുന്നുണ്ട്, നമ്മുടെ ബോഡിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ടും ആന്തരിക സന്തുലിതാവസ്ഥ നിയന്ത്രിക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാലും ഈ അവയവങ്ങൾ പലപ്പോഴും പ്രവർത്തനം നിർത്താത്തത് കൊണ്ട് തന്നെ രോഗം തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ കരൾ പ്രവർത്തന പരിശോധനകൾ നടത്തുന്നത് കരളിന്റെ ആരോഗ്യത്തെയും സൂചിപ്പിക്കുന്ന എൻസൈമുകളെയും പ്രോട്ടീനുകളെയും വിലയിരുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. കിഡ്നി ഫംഗ്ഷൻ പരിശോധനകൾ സെറം, ക്രിയാറ്റിൻ, യൂറിക് ആസിഡ് തുടങ്ങിയവയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മദ്യം കഴിക്കാതെ ഉണ്ടാകുന്ന ഫാറ്റി ലിവർ ഡിസീസ് കേസുകൾ അതിവേഗം വർദ്ധിച്ചു വരികയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ കരൾ എൻസൈമുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതും നിർണായകമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഇൻഫർമേഷൻ നൽകുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ഡോക്ടറുടെ സേവനം തേടേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്കാണ്. സുഖിപ്പോ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരകര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

കുറയ്ക്കണമെന്ന് മനസ്സിലാക്കുകയും ആരോഗ്യകരമായിട്ടുള്ള പാചക രീതികൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് അനാവശ്യ പാർശ്വഫലങ്ങൾ ഇല്ലാതെ മുട്ട കഴിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മുട്ടയിൽ സ്വാഭാവികമായിട്ടും പ്രോട്ടീൻ കൂടുതലാണ്. അപ്പൊ വലിയ അളവിൽ കഴിക്കുന്നത് ദഹന വ്യവസ്ഥയിൽ അധിക സമ്മർദ്ദം ചെലുത്തുന്ന ഒന്നാണ് കൂട്ടോ. മുട്ടയിൽ പഴങ്ങള്, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവയിലെ പോലെ തന്നെ ആവശ്യത്തിന് നാരുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡി വളരെയധികം പ്രോട്ടീൻ പ്രോസസ് ചെയ്യുന്നുണ്ട്. അത് വയറുവീർക്കൽ, ഗ്യാസ്, അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും. ചില ആളുകൾക്ക് മുട്ടയോട് നേരിയ അലർജി ഉണ്ടാകാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. ഇത് ഓക്കാനം, വയറുവേദന അല്ലെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. സോ മുട്ട കഴിച്ചതിനു ശേഷം ഈ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ കഴിക്കുന്നത് കുറയുകയോ അല്ലെങ്കിൽ വൈദ്യോപദേശം തേടുകയോ ചെയ്യുന്നത് നല്ലതായിരിക്കും. ആൻഡ് അത് മാത്രമല്ല, മുട്ട അമിതമായിട്ട് കഴിക്കുന്നത് വയറുവീർക്കുന്നതിനും വയറുവേദനയ്ക്കും കാരണമാകുന്നുണ്ട്, പ്രത്യേകിച്ച് ദഹന പ്രശ്നങ്ങൾ ഉള്ളവരിൽ. ചില വ്യക്തികൾക്ക് ഈ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി അല്ലെങ്കിൽ നേരിയ ചർമ്മ അലർജി എന്നിവയൊക്കെ അനുഭവപ്പെടാവുന്ന ഒന്നാണ്. പ്രോട്ടീൻ ആയിട്ട് മുട്ടകളെ അമിതമായിട്ട് ആശ്രയിക്കുന്നത് മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ലഭിക്കുന്ന പോഷകങ്ങളുടെ വൈവിധ്യത്തെ കുറയ്ക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ ഉയർന്ന കൊളസ്ട്രോള് അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ള ആളുകൾ മുട്ട കഴിക്കുന്നത് കുറച്ച് ലിമിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. വലിയ അളവിൽ വെണ്ണ, ചീസ് അല്ലെങ്കിൽ സംസ്കരിച്ച മാംസം എന്നിവയോടൊപ്പം മുട്ട പാചകം ചെയ്യുന്നത് ഭക്ഷണത്തിലെ പൂരിത കൊഴുപ്പിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ആൻഡ് ഒരു ദിവസം എത്ര മുട്ട കഴിക്കാം എന്നുള്ളത് പ്രായം, ജീവിത ശൈലി, എന്തെങ്കിലും അസുഖമുണ്ടോ, മൊത്തത്തിലുള്ള ഭക്ഷണക്രമം തുടങ്ങിയ ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. ആരോഗ്യ വിദഗ്ധർ പറയുന്നതനുസരിച്ച് ആരോഗ്യമുള്ള മുതിർന്നവർക്ക് സമീകൃത ആഹാരത്തിന്റെ ഭാഗമായിട്ട് ആഴ്ചയിൽ 3-4 തവണ ഒരു ദിവസം ഒരു മുട്ട സുരക്ഷിതമായിട്ട് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. കുട്ടികൾക്ക് സാധാരണയായിട്ട് ദിവസവും ഒരു മുട്ട കഴിക്കാം. കാരണം ഇത് ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയ്ക്കും വികാസത്തിനും സഹായിക്കുന്ന പ്രോട്ടീനും പോഷകങ്ങളും നൽകുന്നുണ്ട്. പ്രോട്ടീൻ സ്രോതസ്സുകൾ പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവയൊക്കെ അടങ്ങിയിട്ടുള്ള സമീകൃത ആഹാരം മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ മുട്ട പാകം ചെയ്യുന്ന രീതിയിലും ചില വ്യത്യാസങ്ങൾ വരുത്തുന്നത് കുറച്ച് നല്ലതായിരിക്കും. ഈ വെണ്ണ, ക്രീം, ചീസ് എന്നിവയൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് അവയെ കട്ടിയുള്ളതും ദഹിക്കാനായിട്ട് പ്രയാസകരമാക്കുന്ന ഒന്നാണ്. പകരം കുറഞ്ഞ അളവിൽ എണ്ണ ചേർത്ത് മുട്ടകൾ പൊരിച്ചെടുക്കുകയോ ചിക്കി പൊരിച്ചെടുക്കുകയോ ചെയ്യുന്നത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. മുട്ട പച്ചക്കറികളുടെയോ ധാന്യങ്ങളുടെയോ ഒപ്പം യോജിപ്പിച്ച് കഴിക്കുന്നത് ദഹനത്തെ സഹായിക്കുമെന്ന് മാത്രമല്ല കൂടുതൽ സമീകൃതവും തൃപ്തികരവുമായിട്ടുള്ള ഭക്ഷണമായിരിക്കും. ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണക്രമത്തിൽ പോഷക സമൃദ്ധവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു ഭാഗമാണ് മുട്ട എന്ന് തന്നെ പറയാം. എങ്കിലും അവയുടെ അളവും ശരിയായ പാചക രീതികളും വളരെ പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കാനോട്ടോ. ടേക്ക് എ ബ്രേക്ക് ഓൺ ആസ്ട്രിയ FM 90 with me RJ അനാമിക.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
0: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ മയിലുകൾ ഉണ്ടല്ലോ, തീലി വിരിച്ച് നൃത്തം ചെയ്യുന്നത് മഴക്കാലത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകളിൽ ഒന്നാണ് അല്ലെ. കാലങ്ങളായിട്ട് ആളുകൾ ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയെ മഴയുടെ വരവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പൊതുവെ പറയാറുള്ളത്. മയിലുകൾ മഴക്കാലത്ത് മാത്രമേ ഈ ഒരു പീലി വിരിച്ച് നൃത്തം ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ എന്തായിരിക്കും മഴയും ഈ ഒരു മയിലിന്റെ നൃത്തവുമായിട്ടുള്ള ബന്ധം അറിയാവോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. മയിലിന്റെ നൃത്തം മഴയോടുള്ള മാന്ത്രിക റെസ്പോൺസ് അല്ലാട്ടോ, മറിച്ച് പ്രത്യുൽപാദനം, കാലാവസ്ഥ, അതിജീവനം എന്നിവയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. മയിലുകളുടെ ജീവിത ചക്രത്തിൽ മഴക്കാലം ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഈ മയിലുകൾ ഉണ്ടല്ലോ നൃത്തം ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം മഴക്കാലം അവയുടെ പ്രധാന ഇണചേരൽ കാലമാണ് എന്നുള്ളതാണ്. ഈ സമയത്ത് ആൺമയിലുകൾ പെൺമയിലുകളെ ആകർഷിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. മനോഹരമായിട്ടുള്ള പീലികൾ വിരിച്ചും ആടിയും അവ ഇണകളെ ആകർഷിക്കാറുണ്ട് കേട്ടോ. അവയുടെ ആ ഒരു അട്രാക്ഷനും ഊർജ്ജസ്വലതയും കൂടും തോറും പെൺമയിലുകളുടെ ശ്രദ്ധ ലഭിക്കാനായിട്ടുള്ള സാധ്യത വർദ്ധിക്കുന്ന ഒന്നാണ്. മാത്രമല്ല ഈ മയിലിന്റെ നൃത്തമുണ്ടല്ലോ വെറുമൊരു ആംഗ്യം മാത്രമല്ല, ഒരു ആൺമയിൽ തൂവലുകൾ വിടർത്തുന്ന സമയത്ത് അത് യഥാർത്ഥത്തിൽ അതിന്റെ ഫിസിക്കൽ ഫിറ്റ്നസ്, ശക്തി, ജനിതക ഗുണം എന്നിവ പ്രകടിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാണ്. തിളക്കമുള്ളതും അടുക്കി വെച്ചതുമായിട്ടുള്ള തൂവലുകള് ഊർജ്ജ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പെൺമയിലുകൾ പലപ്പോഴും ഈ ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇണയെ ചൂസ് ചെയ്യാറുള്ളത് കേട്ടോ. മൺസൂൺ കാലാവസ്ഥയിലെ സുഖകരമായിട്ടുള്ള ഒരു മാറ്റം ഇത് കൊണ്ടുവരുന്നുണ്ട്. ആഴ്ചകളോളം നീണ്ടു നിന്ന കടുത്ത ചൂടിന് ശേഷം തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടാറുണ്ട്. കാലാവസ്ഥയിലെ ഈ ഒരു സുഖകരമായിട്ടുള്ള മാറ്റം മയിലുകളെ കൂടുതൽ സജീവവും ഊർജ്ജസ്വലരുമാക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മഴയ്ക്ക് മുൻപും ശേഷവും മയിലുകൾ പലപ്പോഴും നൃത്തം ചെയ്യാറുണ്ട്. ആൻഡ് അത് മാത്രമല്ല, ഈ മഴക്കാലം ഭക്ഷണ ലഭ്യത വർദ്ധിപ്പിച്ചുകൊണ്ട് പരിസ്ഥിതിയെ മാറ്റുകയും ചെയ്യുന്നുണ്ട്. മഴക്കാലത്ത് പ്രാണികള്, മണ്ണിരകൾ, വിത്ത്

ത്തുകൾ ചെറു ജീവികൾ എന്നിവ സമൃദ്ധമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഭക്ഷണം സുലഭമായിട്ട് ലഭ്യമാകുന്നത് കൊണ്ട് തന്നെ മയിലുകൾക്ക് ഇണചേരൽ, തൂവലുകളുടെ ഭംഗി പ്രദർശിപ്പിക്കൽ, മറ്റു പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ ഊർജം ലഭിക്കുന്ന ഒന്നുകൂടിയാണ്. ഈ മയിലുകളുടെ മഴ നൃത്തം ഏറെ കൗതുകമുള്ള ഒരു കാര്യവും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണല്ലേ. അപ്പോ മയിലുകൾ ഈ മഴക്കാലത്ത് നൃത്തം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിന്റെ റീസൺ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ. ചെക്കിയ ബ്രേക്കിലൂടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ഇനിയും പറയാനായിട്ടുണ്ട്. വിശേഷങ്ങളിൽ മാത്രം പോരാ, കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കൂടി കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: അതെ, വർഷങ്ങൾ പഴക്കമുള്ള എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ കൈകളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് അറിയാനായിട്ടൊരു പ്രത്യേക തരം എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ കൗതുകം ഉണ്ടായിരിക്കും അല്ലെ. അതൊരു കത്താണെങ്കിലോ, ആ കത്തിന് 132 വർഷം പഴക്കമുണ്ടെങ്കിലോ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടല്ലേ. എന്നാലേ സ്കോട്ട്ലൻഡിലെ കോൾസെവാ ലൈറ്റ് ഹൗസിൽ നിന്ന് അത്തരത്തിലൊരു കത്ത് കണ്ടെത്തിയിരിക്കാനും കേട്ടോ. സ്കോട്ട്ലൻഡിലെ റൈൻസ് ഓഫ് ഗലോവയുടെ വടക്കേ അറ്റത്ത് സിറ്റുവേറ്റ് ചെയ്യുന്ന കോൾസെവാ ലൈറ്റ് ഹൗസിൽ നിന്നാണ് കുപ്പിയിലടച്ച 132 വർഷം പഴക്കമുള്ള ഒരു മറഞ്ഞിരിക്കുന്ന സന്ദേശം അല്ലെങ്കിൽ മെസ്സേജ് ലഭിക്കുന്നത്. ലൈറ്റ് ഹൗസ് ബോർഡ് മെക്കാനിക്കൽ എഞ്ചിനീയർ റോസ് റസ്സൽ കോൾസെവാ ഒരു 8 ഇഞ്ച് വലുപ്പമുള്ള കുപ്പിയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. ലൈറ്റ് ഹൗസിലെ ഒരു അലമാരയ്ക്ക് പിന്നിൽ ഒളിപ്പിച്ച നിലയിലാണ് ഈ ഒരു കുപ്പി കണ്ടെത്തുന്നത് കേട്ടോ. റസ്സലും സംഘവും കോൾസെവാ ലൈറ്റ് ഹൗസ് കീപ്പർ ബാരി മില്ലറും കൂടിയാണ് ഈ ഒരു കുപ്പി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. കോൾസെവാ ലൈറ്റ് ആൻഡ് ഫോക്ക് സിഗ്നൽ സ്റ്റേഷൻ September 4, 1892 എന്നാണ് കത്തിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ്. ലൈറ്റ് ഹൗസിലെ വിളക്ക് സ്ഥാപിച്ചത് ജെയിംസ് വെൽസ് എഞ്ചിനീയർ ആണെന്നും ആരെല്ലാം ആ പ്രവൃത്തിയിൽ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ആ ഒരു കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു കുപ്പിക്കുമുണ്ട് ചില പ്രത്യേകതകൾ കേട്ടോ. ഇത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന മോഡലിൽ നിർമ്മിച്ച കുപ്പി ആയതുകൊണ്ട് തന്നെ ഇത് നിവർത്തി വെക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് സത്യം. നാടൻ ഗ്ലാസിൽ നിർമ്മിച്ച ഈ കുപ്പിയിൽ ധാരാളം വായു കുമിളകളും ഉണ്ടായിരുന്നു കേട്ടോ. ഈ 132 വർഷം പഴക്കമുള്ള ഒരു കുപ്പിയും അതിലെ മെസ്സേജും കൈകള് കൊണ്ട് തൊടുന്നത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് കുപ്പി കണ്ടെത്തിയിട്ടുള്ള റോസ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സ്കോട്ട്ലൻഡിലെ കോൾസെവാ ലൈറ്റ് ഹൗസിൽ നിന്നാണ് 132 വർഷം പഴക്കമുള്ള മറഞ്ഞിരിക്കുന്ന ആ ഒരു മെസ്സേജ് ഇതാ കണ്ടെത്തിയിരിക്കുന്നത്. ഇതുപോലെ ടേക്ക് എ ബ്രേക്കിലൂടെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാടധികം വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഒരു കുട്ടി ബ്രേക്ക് എടുക്കാനോട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിലൂടെ.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഒരു ഓട്ട മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ എന്താണ് സമ്മാനമായിട്ട് അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാറുള്ളത്? ട്രോഫി അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ്, അതുമല്ലെങ്കിൽ അത്തരത്തിൽ മറ്റെന്തെങ്കിലും അല്ലെ? എന്നാലേ ചൈനയിലെ ജിൻ പ്രവിശ്യയിൽ നടന്ന ഒരു ഹാഫ് മാരത്തൺ കോമ്പറ്റീഷനിൽ വിജയികളായിട്ടുള്ളവർക്ക് നൽകിയ സമ്മാനങ്ങൾ കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ മൂക്കിൽ വിരൽ വെച്ചു പോകൂട്ടോ. വിജയികൾക്ക് കൊടുത്തിരിക്കുന്നത് എന്താണെന്നോ, അവർക്ക് കൊടുത്തിരിക്കുന്നത് പശു, മീൻ, പൂവൻ, കോഴി ഇവയൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ഇതെന്താ കഥയല്ലേ? അതെ, ഒന്നാം സമ്മാനം നേടിയ ആളുകൾക്ക് പശുവിനെയും രണ്ടാം സമ്മാനം നേടിയിട്ടുള്ള ആളുകൾക്ക് പൂവൻ കോഴി, താറാവ്, മത്സ്യം ഇവയൊക്കെയാണ് ലഭിക്കുക. കൂടുതൽ ആളുകളെ പരിപാടിയിലേക്ക് ആകർഷിക്കാനായിട്ടും പ്രാദേശിക ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചൈനയിൽ ഡിസംബർ മാസത്തിൽ സംഘടിപ്പിച്ച ഹാഫ് മാരത്തിന്റെ അറിയിപ്പ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രചാരമായിരുന്നു നേടിക്കൊണ്ടിരുന്നത്. ചൈനയിലെ പ്രധാന കാർഷിക ഉൽപാദകരായിട്ടുള്ള ജിനിലെ നോങ്കൺ കൌണ്ടിയിലെ വൈൽഡ് ലാൻഡ് പാർക്കിലാണ് ഈ ഒരു കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. 21 കിലോമീറ്റർ ഹാഫ് മാരത്തണും 5 കിലോമീറ്റർ ഹെൽത്ത് റണ്ണുമാണ് ഈ പരിപാടിയുടെ പ്രധാനപ്പെട്ട സവിശേഷത അല്ലെങ്കിൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത കാലത്തായിട്ട് മാരത്തൺ ഓട്ടം ചൈനയിൽ വലിയ രീതിയിലുള്ള ഒരു പോപ്പുലാരിറ്റി നേടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2023 മാത്രം രാജ്യവ്യാപകമായിട്ട് 622 മാരത്തോണുകളും ഹാഫ് മാരത്തോണുകളും നടന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസത്തിൽ 2 ഇവന്റുകൾ എന്ന രീതിയിലെങ്കിലും നടക്കുന്നുണ്ടെന്നാണ് ചൈനീസ് അത്ലറ്റിക്സ് അസോസിയേഷൻ പറയുന്നത് കേട്ടോ. മാരത്തൺ ഇവന്റുകളുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. എന്താപ്പ കഥയല്ലേ? ഓട്ടത്തിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ സമ്മാനമായിട്ട് കന്നുകാലികളും കോഴികളും. വിചിത്രമായിട്ടുള്ള ഈ ഒരു ഇവന്റ് എന്ന് പറയുന്നത് ചൈനയിലാണ് നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്കാണ്. ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിലൂടെ.

0: ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: സർവ വ്യാപിയാണ് ഗ്ലാസ് അല്ലെ. എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം ഗ്ലാസ് കാണാനായിട്ട് സാധിക്കും. വിൻഡോസ്, ഡോഴ്സ്, വെള്ളം കുടിക്കാനായിട്ടും ഭക്ഷണം കഴിക്കാനുള്ള പാത്രങ്ങള്, വാർഡ്രോബ്, അങ്ങനെ പല സാധനങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ഗ്ലാസ് കൊണ്ടാണ്. എന്നാൽ എന്താണ് ഈ ഗ്ലാസ്? ഈ ഒരു ഗ്ലാസിനെ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ കടൽ തീരത്തൊക്കെ കാണുന്ന സാധാരണ മണൽ കൊണ്ടാണ് ഗ്ലാസ് നിർമ്മിച്ചിരിക്കുന്നത്. ക്വാർട്സ് മണൽ എന്നറിയപ്പെടുന്ന സിലിക്ക മണൽ ഗ്ലാസ് നിർമ്മാണത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആണ് എന്ന് തന്നെ പറയാം. അപ്പോ ഈ മണലിനെ എങ്ങനെ ഗ്ലാസ് ആക്കി മാറ്റും എന്നായിരിക്കും നിങ്ങൾ ഇപ്പോ ചിന്തിക്കുന്നത്. മണൽ അതിന്റെ ഖരരൂപത്തിലായിരിക്കുമ്പോൾ പോലും നന്നായിട്ട് ചൂടാകുന്ന ഒന്നാണ് കേട്ടോ. പക്ഷേ ആ ഒരു സോയിൽ ഉരുക്കി ഗ്ലാസ് ആയിട്ട് രൂപപ്പെടണമെങ്കിൽ എത്ര ഉയർന്ന ചൂട് വേണമെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. മണൽ ഉരുകാനായിട്ട് 1700 ഡിഗ്രി സെൽഷ്യസ്, അതായത് 3090 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില ആവശ്യമാണ്. ഗ്ലാസ് നിർമ്മിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മണലില് ക്വാർട്സ് ക്രിസ്റ്റലുകളുടെ ഒരു തന്മാത്ര

ാണ് ചെയ്യാറുള്ളത്. അപ്പോ നമ്മൾ എപ്പോഴും കാണുന്ന ക്ലാസ്സിനെ കുറിച്ച് അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. അതിനെ കുറിച്ചാണ് ചൈക്കെ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടറിഞ്ഞത് കേട്ടോ. വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല, ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ഓസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
1: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
2: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
0: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മളുണ്ടല്ലോ രാവിലെ എണീറ്റ് ഒരു കപ്പ് ചായയുമായിട്ട് പത്രം വായിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് കിട്ടുന്ന സുഖം ഇന്നത്തെ കാലത്തെ ഡിജിറ്റൽ യുഗത്തിൽ കിട്ടുന്നതാണ്, ഒരിക്കലും അല്ലാലേ. എന്നും പത്രം വായിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ ഈ പറയുന്ന കാര്യം ഇതുവരെ ശ്രദ്ധിച്ചു കാണില്ല. ഈ പത്രം വായിക്കുന്ന സമയത്തുണ്ടല്ലോ, അതിന്റെ പേജുകളുടെ അടിയിലായിട്ട് നാല് ചെറിയ നിറത്തിലുള്ള സർക്കിളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനി ശ്രദ്ധിച്ചാൽ മതി. ഈ നാല് ചെറിയ നിറത്തിലുള്ള സർക്കിളുകൾക്ക് ചില അർത്ഥങ്ങളുണ്ട്. ഈ വർണ്ണാഭമായിട്ടുള്ള ഡോട്ടുകളെ എല്ലാം പേജിന്റെയും ചുവട ദൃശ്യമാകും. എന്നാൽ അതെന്താണ് സൂചിപ്പിക്കുന്നത് എന്നറിയാമോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ടേക്ക് എ ബ്രേക്കിൽ കൂടെയുള്ളത് ആർജെ അനാമിക. പ്രിന്റിംഗ് പ്രക്രിയയിലെ ശരിയായ വർണ്ണവിന്യാസം ഉറപ്പാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മാർക്കറുകളാണ് ഈ ഒരു സർക്കിളുകൾ എന്ന് പറയുന്നത് കേട്ടോ. പ്രാഥമിക നിറങ്ങളെ കുറിച്ച് പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. റെഡ്, മഞ്ഞ, നീല എന്നിവ അല്ലെ മറ്റു നിറങ്ങൾ സംയോജിപ്പിച്ചുണ്ടാക്കാനായിട്ട് കഴിയുന്നതല്ല ഈ ഒരു കളേഴ്സ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഈ മൂന്ന് പ്രാഥമിക നിറങ്ങൾ സംയോജിപ്പിച്ച് വൈവിധ്യമാർന്ന നിറങ്ങൾ നിർമ്മിക്കാനായിട്ട് കഴിയും കേട്ടോ. അച്ചടി സാങ്കേതിക വിദ്യ ഈ ഒരു ആശയം അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഉൾക്കൊള്ളുന്നുണ്ട്. ഈ മൂന്ന് കളേഴ്സിനോടൊപ്പം തന്നെ കറുപ്പ് നാലാമത്തെ നിറമായിട്ട് പത്രത്തിൽ ചേർത്തിട്ടുണ്ട്. പത്രങ്ങളിലെ നാല് നിറമുള്ള കുത്തുകള് CMYK മോഡലിനെ പ്രതിനിധീകരിക്കുന്ന ഒന്നാണ്. സി എന്നാൽ സിയാൻ, എം എന്നാൽ മജന്ത, വൈ എന്നാൽ മഞ്ഞ, കെ എന്നാൽ കറുപ്പ് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പത്രങ്ങളിലെ വർണ്ണാഭമായിട്ടുള്ള ചിത്രങ്ങളും തലക്കെട്ടുകളും ക്രിയേറ്റ് ചെയ്യുന്നതിന് CMYK മോഡല് നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. പ്രിന്റിംഗ് പ്രക്രിയയിലെ നാല് നിറങ്ങളിൽ ഓരോന്നിനും പ്രത്യേക പ്ലേറ്റുകളെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മൂർച്ചയുള്ളതും ഊർജ്ജസ്വലവുമായിട്ടുള്ള പിക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഈ ഒരു പ്ലേറ്റുകൾ തികച്ചും വിന്യസിക്കണം. പ്ലേറ്റുകളെ തെറ്റായിട്ട് വിന്യസിക്കുകയാണെങ്കിൽ പത്രത്തിൽ കൊടുക്കാൻ യൂസ് ചെയ്യുന്ന ചിത്രം മങ്ങിയോ അല്ലെങ്കിൽ തെറ്റാവാനായിട്ടോ സാധ്യതയുണ്ട്. പത്രങ്ങളിൽ മാത്രമല്ല ഇത്തരം കളേഴ്സ് കാണാനായിട്ട് സാധിക്കുക. ബുക്സില്, മാഗസീൻസില്, അച്ചടിക്കുന്ന എല്ലാത്തിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. 1906 ഈഗൾ പ്രിന്റിംഗ് കമ്പനിയാണ് CMYK കളർ മോഡൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് ഇത് അച്ചടി വ്യവസായത്തിലെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോ ഇനി മുതൽ രാവിലെ പത്രം വായിക്കുന്ന സമയത്ത് ആ പത്രത്തിന്റെ ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന കളേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക. പ്രിന്റിംഗ് പ്രക്രിയയിലെ ശരിയായ വർണ്ണവിന്യാസം ഉറപ്പാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മാർക്കറുകളാണ് ആ കളേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിൽ നിന്നും ദാ എനിക്ക് ഗുഡ് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. ഇനി നിങ്ങളുടെ രാത്രികളെ മനോഹരമാക്കാനായിട്ടുള്ള നിശാഗന്ധിയുമായിട്ട് ദാ RJ ശ്രീശാന്ത് ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. സോ ഇന്നത്തേക്ക് എനിക്ക് ഇവിടുന്ന് ബൈ പറഞ്ഞേ പറ്റൂ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശുഭരാത്രി വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ RJ അനാമിക സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ആഗ്രഹങ്ങൾ അതല്ലേ നമ്മളെ ഓരോ ദിവസവും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്? പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ കൊതിച്ചതും പ്ലാൻ ചെയ്തതുമായ എല്ലാ കാര്യങ്ങളും അതേപടി നമ്മുടെ ലൈഫിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന്? ചിലപ്പോൾ ലൈഫിൻ്റെ ആ ഒരു ത്രില്ല് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഉറക്കം കളഞ്ഞ് കാത്തിരുന്ന ചില കാര്യങ്ങൾ ഒടുവിൽ നമ്മുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സങ്കടമുണ്ട്. അത് വിധിയെന്നോ ഭാഗ്യമില്ലായ്മയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയം സങ്കടപ്പെടാറുണ്ട്. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ലൈഫ് എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന അതേ ട്രാക്കിലൂടെയല്ല ഓടുന്നത്. ചില നഷ്ടങ്ങൾ ആദ്യമൊക്കെ നമ്മളെ ഭയങ്കരമായി തളർത്തുമെങ്കിലും പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവും അതൊക്കെ നമ്മളെ ജീവിക്കാൻ തന്നെയാണ് പഠിപ്പിച്ചത് എന്ന്. ശരിയല്ല, കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: എന്തിനാ പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നേ?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നെ ആലോചിച്ച് ഞാൻ ഈ ട്യൂൺ കമ്പോസ് ചെയ്ത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: കാണാനായി മോഹങ്ങൾ ചിറകടിക്കുമ്പ

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഒരു കാര്യം നമ്മൾ അത്രമേൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് അത് കിട്ടാതെ പോകുമ്പോൾ ആദ്യം മനസ്സിന് തോന്നുക വലിയൊരു ശൂന്യതയായിരിക്കും. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം എപ്പോഴും മനസ്സിൽ വന്ന് കൊത്തിക്കൊണ്ടേയിരിക്കും. നമ്മൾ അതിനായി ഒഴുക്കിയ കണ്ണീരും എടുത്ത അധ്വാനവുമൊക്കെ വെറുതെയായെന്ന് തോന്നിപ്പിക്കുന്ന ചില നിമിഷങ്ങൾ. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞ് ആ സമയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അന്ന് അത് കിട്ടാതിരുന്നതാണ് നന്നായിരുന്നത്. കാരണം ആ പരാജയമോ നഷ്ടമോ ആണ് നമ്മളെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കിയത്. നമ്മൾ ആഗ്രഹിച്ച കാര്യം പെട്ടെന്ന് കിട്ടുന്നതിനേക്കാൾ വലിയൊരു പാഠമായിരിക്കും അത് കിട്ടാതിരുന്നതിലൂടെ ലൈഫ് നമുക്ക് തരുന്നുണ്ടാവുക. തോൽവികളാണ് പലപ്പോഴും നമ്മളെ കൂടുതൽ മികച്ച മനുഷ്യരാക്കുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത്

എന്നാൽ അതിനർത്ഥം ആ പ്രണയം തോറ്റുപോയി എന്നല്ല. ചിലപ്പോൾ ഒന്നിച്ച് ജീവിക്കുന്നതിനേക്കാൾ ഭംഗി ആ പ്രണയം മനോഹരമായൊരു ഓർമ്മയായി മനസ്സിൽ സൂക്ഷിക്കുന്നതായിരിക്കും. നമ്മൾ ആഗ്രഹിച്ച ആളെ സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ കൊടുത്ത ആത്മാർത്ഥമായ സ്നേഹം എന്നും ഉള്ളിലൊരു മനോഹരമായ നോവായി നിലനിൽക്കും. അത് വരുന്ന ഫീലുണ്ടല്ലോ, അത് മറ്റൊന്നിനും തരാൻ കഴിയില്ല. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ കോളേജ് കാലത്തോ സ്കൂൾ കാലത്തോ ഒക്കെ ഫ്രണ്ട്സിനൊപ്പം നിന്ന് ഒരുപാട് പ്ലാനുകൾ ചെയ്തു കൂട്ടും. നമ്മളെപ്പോഴും ഒപ്പമുണ്ടാവും, ഒന്നിച്ച് ബിസിനസ് ചെയ്യും, ഒരേ നഗരത്തിൽ ജോലി നോക്കും എന്നൊക്കെ വളരെ ആവേശത്തോടെ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷേ കാലം കഴിയുമ്പോൾ ഓരോരുത്തരും ഓരോ വഴിക്ക് പിരിയും. നമ്മൾ ആഗ്രഹിച്ച പോലെ ആ പഴയ സൗഹൃദ കൂട്ടം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകില്ല. ഇനി അതോർത്ത് സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. കാരണം ജീവിത സാഹചര്യങ്ങൾ മനുഷ്യരെ മാറ്റും. നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ആ സൗഹൃദം എപ്പോഴും മുന്നോട്ട് പോയില്ലെങ്കിലും അവർ നമുക്ക് തന്ന നല്ല നിമിഷങ്ങളുണ്ടല്ലോ, അതെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. മാറ്റങ്ങളെ ഉൾക്കൊള്ളുക, അവർ അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോകട്ടെ എന്ന് ചിന്തിക്കുക. അതുതന്നെയാണ് സൗഹൃദത്തിലും പ്രധാനം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ലോകത്ത് വെച്ച് ഏറ്റവും ബെസ്റ്റ് എന്നാണ്. ഒരു പ്രത്യേക ജോലി, ഒരു പ്രത്യേക കോഴ്സ്, അല്ലെങ്കിൽ നമ്മൾ കൊതിച്ച ഒരു ജീവിത സാഹചര്യം. പക്ഷേ അത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ പൂർണ്ണമായും തകർന്നു പോകും. എന്നാൽ ആക്ച്വലി അത് നമ്മളെ മറ്റേതോ വലിയൊരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള പ്രകൃതിയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു റീഡയറക്ഷൻ ആയിരിക്കും. നമ്മൾ ആഗ്രഹിച്ച വഴി അടയുമ്പോഴാണ് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത അതിനേക്കാൾ മനോഹരമായ മറ്റൊരു വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ഒരു വാതിൽ അടയുമ്പോൾ അവിടെ തന്നെ നോക്കി വിഷമിച്ചിരിക്കാതെ മുന്നിലുള്ള പുതിയ വഴികളിലേക്ക് കണ്ണു തുറക്കാൻ നമ്മൾ തയ്യാറാകണം. ലൈഫ് സർപ്രൈസുകൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെയാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ മനുഷ്യർ എപ്പോഴും സങ്കടപ്പെടുന്നത് എന്തിനെ കുറിച്ചാണെന്നറിയുമോ? നമ്മുടെ കയ്യിലില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിട്ടും കിട്ടാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്താണ്. ആ സങ്കടത്തിനിടയിൽ നമ്മുടെ കൂടെയുള്ള, നമുക്ക് ലഭിച്ച വലിയ ഒരുപാട് ഭാഗ്യങ്ങളെ നമ്മൾ കാണാതെ പോകുന്നു. നമ്മളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന മാതാപിതാക്കൾ, കൂടെയുള്ള നല്ല സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ സുരക്ഷിതമായ നിമിഷം, ഇതൊക്കെ പലരുടെയും വലിയ ആഗ്രഹങ്ങളാണ്. അതുകൊണ്ട് കിട്ടിയതിനെ ഓർത്ത് കരയാതെ, കിട്ടാത്തതിനെ ഓർത്ത് കരയാതെ, കിട്ടിയതിനെ ഓർത്ത് സന്തോഷിക്കാൻ പഠിക്കുമ്പോഴാണ് ഈ ജീവിതം കൂടുതൽ ബ്യൂട്ടിഫുൾ ആകുന്നത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നതല്ല, മറിച്ച് ഉള്ളതിലെ സന്തോഷം പരമാവധി ആസ്വദിക്കുക എന്നതാണ് പ്രധാനം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.

വിഷമിക്കേണ്ട, അതിനേക്കാൾ മികച്ചത് നിങ്ങളെ തേടി വരുന്നുണ്ടാവും. നല്ലൊരു നാളെ പ്രതീക്ഷിച്ചുകൊണ്ട് കേൾക്കാം ഒരു മനോഹരമായ പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാത്തുവരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു

ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മൗനം സ്വരമാണ്.

0: Is it 66557?
1: Yes.
0: May I speak to Miss Sunita Menon?
1: No, it's wrong number.